0: ூேஹி பிதானோசி பிதானோ போதி நமஸ்தே அஸ்து மாமாஹிக்ஞேஸீ ஃபஷ்ருமந்தஸ்த்வாசபேம புத்ரான் பசூன்மயீ தேஹ்யரிஷ்டாஹக்ஞே சஹபத்யா பூயாஸம். அஹ கேதுநா ஜுஷதாக்ஞே சுஜ்யோதிர்ஜ்யோதிஷா ஸ்வாஹா. ராத்ரிஹ கேதுநா ஜுஷதாக்ஞே சுஜ்யோதிர்ஜ்யோதிஷா ஸ்வாஹா. இதி சப்தத்ரிம்சோத்யாயஹ. ஓம்.
1: ஓம் நம சிவாய. யூ ஆர் லிஸ்னிங் டு சைவம்.org ரேடியோஸ், 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம்.org. ஓம் நம சிவாய.
2: இவருக்கையாணங்கில் ஒரு பணி, ரெண்டு பாத்திரத்தை வெள்ளம் கொண்டு ரெண்டு காலம் எடுத்து வெள்ளத்தில் இறக்கி வச்சு 500 வழக்குரெண்ணெய் இட்டு கொடுத்து படிக்கடா இது உறங்கணும். இது வட்டியாயிட்ட மும்பி நிற்கும், சரியல்ல. அம்மையில் நின்னும் அம்மியிலேக்குள்ள பரிணாமமாயி, சிவத்தில் நின்று சவத்திலேக்குள்ள பரிணாமம், சரியல்ல. 18 வலிய வித்தியாசமும் இல்ல. ஈ பரிணாமமான விகாரத்தில் நின்று புத்தியிலேக்குள்ள பரிணாமம். பக்தி ஒரு வைகாரிக சாயுஜ்யத்தின் லோகம். அது மோட்ச காரணங்களில் சர்வசிரேஷ்டமாகும். அது ஆனந்தம். புத்தியை அவிட கொண்டு தான் சேர்க்கின்றது. அநாகதத்தில் கொண்டு வந்து சேர்க்கணும். புத்தியை மோனிலே கொண்டு போயால் அது ஆகதமாய் தீரும். ஈ சம்பாவியமாய வைதிக மந்திராங்கித சம்ஸ்கிருதியுட ஸ்வரவின்யாச சிந்தனம் குருதேவனி அவசானத்து ஸ்லோகத்திலான சமன்வயிச்சிருக்கிறது. ஓம் நம சிவாய பஞ்சாட்சரமான மந்திரங்களில் சர்வசிரேஷ்டமான அது அதிபர் அங்கன்யாச கரன்யாசாதிகளோடு கூடி உபாசிச்சால் மோட்சப்பிரதவுமா. அப்படியா கொண்டு வந்து சமன்வயிப்பிக்கணும். சமன்வயிப்பிக்கிறதோ சமுஜ்வலமாக ஒரு பிம்பத்தோடு கூடியான், அதீவ சமுஜ்வலமாக மோகம். அக்னிசைலமே அல்லையோ ஜோதிர்லிங்கமே, துவாதச ஜோதிர்லிங்கங்களான க்ஷேத்திரங்களாய் இந்தியில் உள்ளது. இதில் ஒரெண்ணம் ஏதாண்டு மூங்கின் தோன்றும் நர்மத வந்ததோடுகூடி பக்தன்மாரையொന്നും அது விஷமிப்பிச்சில்ல. காரணம் எல்லாரும் சேர்ந்துண்டாக்கியதாணல்லோ. பாரதம் ஒரிக்கலும் செய்யாத்த வெள்ளக்கச்சவடம் இல்லே. அன்னவும் வெள்ளவும் விற்கிறதെന്ന് படிப்பிச்ச ஒரு சம்ஸ்காரத்தினாத்து வெள்ளம் யூரோப்பில் விற்க அங்கே அறியில்ல, ஒராக்கும் அறியில்ல. ஆ மெயினாயிட்டுள்ளது வெள்ளக்கச்சவடம். பச்சவெள்ளம் வரை குப்பியிலாக்கி வச்சு ജീവിക്കേണ്ടി வரும் ஒரு தலைமுறையில் பண்டு கார்ணவன்மார் പറഞ്ഞപ്പോൾ இது நடப்பாகும்னு விசாரிச்சிருந்தില്ല. இடா நோக்கியோ, நீயொக்க ஈ வெள்ளம் வாங்கிச்சு குடிக்கின்ற ஒரு திவசம் வரும். வெள்ளம் குப்பியிலாக்கி ரெடியாக்கிட்டு மனோரம நங்களோடு பண்ணி கழிஞ்சு கேரளத்திலே முழுவ குளத்திலும் முழுவ கிணற்றிலும் முழுவ சிரோதத்திலும் கோழிப்பாம் பாக்டீரியான അത് എല്ലാ അളവുകളെയും ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കോളിപ്പാം ബാക്ടീരിയ കൂടാതെ വെള്ളം കുടിക്കാൻ ഞങ്ങളിതാ കുപ്പിയിൽ തരാൻ പോകുന്നു. അരങ്ങ് തകർക്കാവുന്നതാണ് ഒരു വെള്ളക്കച്ചവടം. അട്ടശൂല ജനപദാഹ എന്ന് നാരദൻ കണ്ടതുവരെ പറയുന്ന പ്രാചീനന്റെ സംസ്കൃതിയിൽ അന്നവും വെള്ളവും ഒരിക്കലും വിക്കരുതെന്ന് പഠിപ്പിച്ചൊരു സംസ്കൃതിയിൽ അതിനുവേണ്ടി തയ്യാറായപ്പോഴേക്ക് ഒരു ജ്യോതിർലിംഗവും വെള്ളത്തിലായിക്കൊണ്ടിരിക്കുന്നു. സന്ദർഭം വന്നപ്പോൾ ഒരല്പം വാൽകൃഷ്ണം പറഞ്ഞു തന്നേ ഉള്ളൂ, നമ്മുടെ വിഷയമല്ല ഇത്. ജ്യോതിർലിംഗമേ അഗ്നിശൈലമേ, അഗ്നിശൈലം അഗ്നിപർവ്വതം, ജ്യോതിർലിംഗത്തെയാണ് വിളിക്കുന്നത്. ഈ ജ്യോതിർലിംഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അല്ലയോ ജ്യോതിർലിംഗമേ, അടിച്ചു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്നു, നിന്നെ അളക്കുന്നതിന് വേണ്ടി, നിന്റെ ആരംഭമറിയുന്നതിന് വേണ്ടി ഒരു പന്നി നിന്നെ അന്വേഷിച്ച് താഴേക്ക് പോയി, വെള്ളത്തിനടിയിലെ കൂളിയിട്ട് പോയി. ഒരു വരാഹം, ഒരു പന്നി നിന്റെ ആരംഭം അറിയാൻ താഴേക്ക് പാഞ്ഞു. ഭൂമി കുഴിച്ചു കുഴിച്ച് തേറ്റയുണ്ടല്ലോ, കൊണ്ട് ഭൂമിയെ കുഴിച്ചു കുഴിച്ച് പന്നി കുഴിക്കുന്നതാ, കുഴിച്ചു കുഴിച്ച് നിന്നെ അന്വേഷിച്ച് താഴേക്ക് പോയി. നിന്റെ അന്തമളക്കുന്നതിന് വേണ്ടി, നിന്റെ അവസാനം എവിടെയായിരിക്കുമെന്നറിയാൻ ഒരന്നവും പറഞ്ഞു. ഒരു ഹംസം പറഞ്ഞു താഴേക്ക് കുഴിച്ചു കുഴിച്ചു പോയ പന്നിയും മുകളിലേക്ക് പോയ അന്നവും നിന്നെ ഇന്നും അടുത്തു കാണാൻ കഴിഞ്ഞില്ല. അടുത്തു കണ്ടതില്ല നിന്നെ. ഇവർ രണ്ടുപേരും പോയിട്ടും നിന്റെ ആരംഭമോ നിന്റെ അവസാനമോ കണ്ടതില്ല, ഇന്നോളം അതാരും കണ്ടിട്ടില്ല. നീ ഉടൻ ഇന്ദ്രിയങ്ങളോട്, ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളോടൊപ്പം എന്നെ എടുത്തു വിഴുങ്ങി ജീവാത്മാവായ എന്നെ നിന്റെ സ്വരൂപത്തോട് അലിയിച്ചു ചേർത്ത് നടിച്ചിടും നൃത്തം വയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നായക നാഥ ശിവായ നമ മംഗളസ്വരൂപനായ അവിടുത്തേക്ക് നമസ്കാരം. നമോ നമ നമസ്കാരം. ഒരു സൂചിത കഥയും അതിനകത്തുണ്ട്. അടിക്കു പന്നി പോയി ജീവാത്മാവിലെ ആത്മചൈതന്യത്തെ അറിയാൻ താഴേക്ക് അപാനനും മുകളിലേക്ക് പ്രാണനും സഞ്ചരിച്ചു. പ്രാണാപാനങ്ങൾ ഒരിക്കലും സംയോജിക്കാതെ തിരിച്ചറിയാതെ പ്രാണൻ വേർപെട്ട് ജനിമരണങ്ങൾ വീണ്ടും ഉണ്ടായി. ജനിമരണങ്ങളുടെ ഇതിഹാസം അറിയാൻ പ്രാണാപാന സമായുക്തത യജ്ഞമായി വേണം. അതൊരു തലം, അത് വ്യക്തി തലം. പ്രാണനെ അപാനനിലും അപാനനിലെ പ്രാണ അപാനനെ പ്രാണനിലും ഹോമിച്ചിട്ട് അപാനെ ജുഹ്വതി പ്രാണം പ്രാണാപാനം തഥാപരി പ്രാണാപാനഗതിർമുക്വ പ്രാണായാമ പരായണ പ്രച്ഛർദന വിധാരണങ്ങൾ അറിയുന്നവർ അവരങ്ങനെയാണ് ഇതിന്റെ അളവളക്കുന്നത്. ജീവന്റെ ജീവനെ അളക്കാനായി ആളുകളൊക്കെ ഓടുന്നത്. ജീവനെ അളന്നാൽ പിണ്ടാണ്ടത്തെ അളന്നാൽ ബ്രഹ്മാണ്ടത്തെ അളക്കാം, അതും പരാജയപ്പെട്ടാണ് നിൽക്കുന്നത്. അതിനേക്കാൾ കൂടിയതാണ് ഈ സൂചിത കഥ. ജ്യോതിർലിംഗത്തിന്റെ ആരംഭം അളക്കാൻ വിഷ്ണു വരാഹരൂപിയായി പോയി. കഥ കേട്ടിട്ടുണ്ടാവും. ബ്രഹ്മാവ് അന്നമായി പറന്നുയർന്നു. രണ്ടുപേരും കണ്ടില്ല, കണ്ടതില്ല നിന്നെ. അടുത്തു കണ്ടതില്ല നിന്നെ. ഇവർ രണ്ടുപേരും പോയിട്ടും നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അല്ലയോ അഗ്നിശൈലമേ, നീ എന്നെ ഇന്ദ്രിയങ്ങളോടുകൂടി ഉടനെ എടുത്തു വിഴുങ്ങി നിന്നോട് ചേർത്ത് നടമാടുമെങ്കിൽ, ഏ നായക നമശിവായ മംഗളസ്വരൂപനായ അങ്ങയ്ക്ക് നമോവാകും. വീണ്ടും വീണ്ടും ഞാൻ നമിക്കുന്നു. ഇതാണ് അവസാനം ഭഗവാനിൽ ലയിക്കുന്ന ശരണാഗതിയുടെ സർവോത്കർഷ രൂപേണയുള്ള ഇതിവൃത്തം. ഹേ നായകനായിരിക്കുന്നവനെ, എനിക്ക് പ്രഭുവായിരിക്കുന്നവനെ, അല്ലയോ ജ്യോതിർലിംഗമേ, നിന്റെ ആരംഭമടക്കുന്നതിന് പന്നി വരാഹരൂപം ധരിച്ച് വിഷ്ണു പോയി. അളക്കാൻ കഴിഞ്ഞില്ല. നിന്റെ വലിപ്പമളക്കാൻ അന്നം ഹംസം പറന്നു, അളന്നില്ല. താഴെ ഗൃഹസ്ഥന്മാർ നിന്നെ അളക്കുന്നതിന് ഭൂമി കുഴിച്ചു. ഓരോ വിത്തിന്റെയും മൂലമളക്കാൻ പോയി. നിന്റെ വലിപ്പമളക്കാൻ പരമഹംസന്മാർ ശ്രമിച്ചു. ഇങ്ങനെ രണ്ടർത്ഥം. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രമം തുടരുന്നുണ്ട്. നീ അളവറ്റവനായി നിലകൊള്ളുന്നു. ഹേ പ്രഭു നായക, നിന്നെ അളക്കാൻ ഹംസം എന്ന പ്രയോഗം ഗംഭീരമാണ്. നീരക്ഷീര വിവേകിതു ഹംസോ ഹംസ ബഹോബക എന്നാണ്. വെള്ളവും പാലും കൂടെ ചേർത്ത് അരയണ്ണത്തിന് കൊടുത്താൽ വെള്ളം തുപ്പിക്കളഞ്ഞ് പാല് കുടിക്കുമെന്നാണ് ഐതിഹ്യം. അനിത്യമായതിനെ തള്ളി നിത്യമായതിനെ മാത്രം കാണുന്നവനാണ് പരമഹംസൻ. സന്യാസിമാരോടെ അവര് നിന്നെ അളക്കാൻ മുകളിലേക്കാ പോയെ. ഉത്തരായണ മാർഗത്തിൽ, സുഖമാർഗത്തിൽ, വിഹംഗമ മാർഗത്തിൽ മുകളിലേക്കാ പറഞ്ഞേ. ഈ കണായ ഗൃഹസ്ഥന്മാരെല്ലാം തിബീലികാ മാർഗത്തിൽ താഴേക്കാ പോയെ. തിബീലികാ മാർഗം എന്ന് പറഞ്ഞാൽ ഉറുമ്പ് ഉറുമ്പരച്ച് അരിച്ചാൽ കല്ലും തെയ്യുമെന്ന മട്ടിൽ പതുക്കെ പതുക്കെയാ പോയെ. ഇവരൊക്കെ പോയിട്ടും നിന്റെ ആഴമളക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് ചെയ്യാം, നീ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അളക്കാൻ ശ്രമിക്കുന്ന എന്നെ ഇന്ദ്രിയങ്ങളോടൊപ്പം, ഇനി ഒന്നും കാണാതിരിക്കാൻ ഈ ഇന്ദ്രിയങ്ങളോടൊപ്പം എടുത്തങ്ങ് വിഴുങ്ങുക, നിന്നെ ലയിപ്പിക്കുക. ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ. ഈ ചഷകം ഭുജിച്ച് ഭുജിച്ചെനിക്ക് മതിയായിരിക്കുന്നു. ഇത് കേഴുന്ന പണിയാണ്. എന്നെ അവിടുന്ന് അങ്ങയിൽ ലയിപ്പിക്കണമേ. നാഥ പരമേശ്വര മംഗളസ്വരൂപനായിരിക്കുന്നവനെ അങ്ങയ്ക്കായിക്കൊണ്ട് എന്റെ നമസ്കാരം. വീണ്ടും വീണ്ടും നമസ്കാരം. ഇതാണ് ഗുരുദേവന്റെ സദാശിവ ദർശനം. അതിൽ പഞ്ചാക്ഷരത്തിൽ സദാശിവനെ കാണിച്ചു തന്നു. നിലകൊള്ളുന്ന ഗുരുവിന്റെ പാദാരബിന്ദങ്ങളിൽ ഭക്തിപ്രസ്രയപൂർവം പ്രണമിച്ച് ഗുരുക്കന്മാർ സമാധിയാകുന്നത് ആ പരമേശ്വരനിൽ ലയിക്കുക. ഇങ്ങനെ തന്നെ ആയിരിക്കാം പുണ്യശ്ലോകനായ പാരമ്പര്യ പ്രതിഷ്ഠ നേടിയിട്ടുള്ള ആ ആചാര്യവര്യൻ ലയിച്ചിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ പാവനങ്ങളായ സ്മരണങ്ങൾ സദാശിവ ദർശനത്തിലേക്ക് നമ്മെ എത്തിക്കട്ടെ. ബാക്കി കാലുഷ്യങ്ങളിലൊന്നും നമ്മെ എത്തിക്കാതിരിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പുണ്യശ്ലോകന്മാരെ കുറിച്ച് കേൾക്കാനും പറയാനും പഠിക്കാനും അവസരമുള്ളത് കൊണ്ട് ഏറ്റവും നല്ല കാലം ഈ കാലമായിരിക്കണം, കലികാലം. കാരണം ഭഗവത് ഉപാസനം ഭംഗിയായി നിർവഹിക്കാവും. അത്രയേറെ വിഷയലോകങ്ങൾ ഉള്ളതുകൊണ്ട് ദേവന്മാർ തപസ്സികളെ ഒന്നും ഉപദ്രവിക്കാത്ത കാലമാണ് കലികാലം. മറ്റ് യുഗങ്ങളിൽ തപസ് ചെയ്താൽ വിഷയേന്ദ്രിയ വ്യാപാരങ്ങൾ കുറവായതുകൊണ്ട് ഉപദ്രവം കൂടും. ഇന്ന് ഉപദ്രവമൊന്നുമില്ല. ഭർത്താവ് നല്ല ഉപാസകനാണെങ്കിൽ ഭാര്യയ്ക്ക് സന്തോഷമായി. ഈ വയ്യാവരിയെ കൊണ്ട് ഇനി ശരിയില്ലല്ലോ, അവിടെ ഇരുന്നോട്ടെ. മക്കളെ അച്ഛൻ പൂജയില, ഭവനത്തില, ഉപാസനയില ഒന്നും പറയാൻ പോകണ്ട. അതങ്ങനെ തന്നെ അങ്ങ് പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നൊരു വാശി വരുന്ന കാലമാണ്. അവിടെ ഇത് നല്ല കാലമാണ്. ഭാര്യ ഉപാസനയിലുമൊക്കെ ആണെങ്കിൽ ഭർത്താവ് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. എന്റെ ഏട്ടാ പറഞ്ഞിട്ടാ കാര്യം, രാവിലെ എഴുന്നേറ്റ് കുളിയും ദേവാലയവും പൂജയും ഭവനമായിട്ട് കുത്തിക്കുക. ഏതോ ഒരു സാമിയാരിയോ ഏതോ ഒരു പക്വതയോ ഏതോ ഒരു ചിന്തനയോ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ കാര്യമൊക്കെ വെള്ളത്തിലെ ഞാൻ ഇനി വല്ല വെള്ളവും കിട്ടണമെങ്കിൽ വേറെ ഒരുവയോ കൊണ്ട് നിർത്തണം. പിന്നെ ഒരു വേടക്കാരി ഉള്ളത് കൊണ്ട് സമയത്ത് ചായയും കാപ്പിയോ കിട്ടുന്നത്, അപ്പൊ പിന്നെ ശല്യവും നമുക്ക് തീർന്നു. അവർക്കും പഠിക്കാം. ഇങ്ങനെ ഇത് നല്ല കാലം. ഇനി ആരെങ്കിലും എവിടെ ഇരുന്നെങ്കിലും നാമൻ ചോദിച്ചാൽ അത് പോക്ക് കേസാണ് എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നുന്നത് കൊണ്ട് ഇത് വളരെ നല്ല കാലം. ഇത്രയും നല്ല വഴിക്ക് നീങ്ങാൻ പറ്റിയൊരു കാലം കലികാലം പോലെ ഇല്ല. അതീവ ശോഭനമായി ഈ കാലത്ത് ജനിക്കാനും പുണ്യശ്ലോകന്മാരായി ആചാര്യന്മാരെ സ്മരിക്കാനും അവരുടെ പാദകമലങ്ങളെ സ്പർശിക്കുവാനും അവർ നയിച്ച മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുവാനും അവർ കാണിച്ചു തന്ന ആ സദാശിവ ദർശനം സുസാധ്യമാക്കുവാനും കഴിയുന്ന ഈ കാലത്തിനും ആ കാലപുരുഷനും ഒരുപോലെ നമിച്ചുകൊണ്ട് ഇവിടെ വരുവാൻ യതീന്ദ്രനായ സമ്പ്രസാദാചാര്യനായ സാമ്പ്രദായിക ഗുരുവായ സ്വാമി ചിന്മയാനന്ദന്റെ സങ്കല്പങ്ങൾ കൊണ്ട് സുശോഭനമായ അന്തരീക്ഷത്തിൽ പ്രാതസ്മരണീയനായ ഒരു ആചാര്യനെ, ഗുരുനാരായണനെ സ്മരിക്കുവാനും ആ പാരമ്പര്യത്തിന്റെ കണ്ണി ഇഴചേർന്ന് നീങ്ങുവാനും ഇടയാക്കുന്ന സാമഞ്ജസ്യത്തിൽ ആനന്ദം കൊണ്ടുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരിയോ. എന്റെ വാക്കുകൾ, എന്റെ വൈഖരികൾ, ഞാനുപയോഗിച്ച ശൈലി, ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചു വരുമ്പോൾ പോരാ എന്ന് തോന്നുന്ന ഭാഗങ്ങൾ, ആ കൃത്യവിലോപങ്ങളെല്ലാം, വിശ്രദ്ധങ്ങളായ ബിംബങ്ങളെല്ലാം, അവയെല്ലാം എന്റെ അറിവില്ലായ്മയുടേത് മാത്രമാണ്. ഞാൻ പറഞ്ഞ നല്ലതെല്ലാം എന്റെ പാരമ്പര്യത്തിന്റെ ചമൽക്കാരം മാത്രമാണ്. എത്രത്തോളം എന്റെ തപസ്സും എന്റെ മേലുള്ള ഗുരുകാരുണ്യവും എന്റെ അച്ഛനമ്മമാരുടെ അനുഗ്രഹ വർഷങ്ങളും ഒക്കെയുണ്ടോ അത്രത്തോളം മാത്രമേ നിങ്ങൾ എന്നിലൂടെ കേട്ടിട്ടുണ്ടാവൂ. പോരായ്മകൾ സമസ്തവും എന്റെ പരിമിതിയുടേതാണ്. അതിനുള്ള നിങ്ങളുടെ ഭക്ഷണങ്ങൾ, നിങ്ങളുടെ തീർപ്പുകൾ എല്ലാം എന്നിൽ ഒതുക്കി നിർത്തണമേ എന്ന് അപേക്ഷിച്ച് ഭാരതീയരും അഭാരതീയരുമായ, പാശ്ചാത്യരും പൗരസ്ത്യരുമായ, ഭാവാതീതന്മാരായ എന്റെ ഗുരുകാരണവന്മാരുടെ ആരുടെ കാൽനഹയെന്ന് മരീചികളെയാണോ ഞാൻ എന്നും പിന്തുടരാൻ ആഗ്രഹിച്ചത്, അവരുടെ നേരെ ഞാൻ നിമിത്തമായ പ്രവർത്തനങ്ങൾ നീട്ടരുതേ എന്ന് അപേക്ഷിച്ചുകൊണ്ട്, പോരായ്മകൾ അത്രയും എന്റെയും നന്മകൾ അത്രയും അവരുടേതുമാണ്. ആ പുണ്യശ്ലോകന്മാർക്കായി ആ നന്മകൾക്ക് നിങ്ങൾ നമസ്കരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസം ഭരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരിയോ. ഓം തത്സത്തന്നവേദ പുരുളനവരതം പ്രജ്വലിക്കുന്ന ദിവ്യ സ്വന്ത ശ്രീകുണ്ട് പദാശ്ര സുജനതീക്കാത്മബോധം വളർത്തി ശാന്താത്മാവൈ സദാ സ്മൃതിയോട് വില ചുന്തയുമേ സദ്ഗുരു നാരായണ കൃപാദപത്മം തൊഴുന്ന ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സത്യമല്ലാതെയുണ്ട്. പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പർത്തൽ പരമശിവനദാമാചാര്യനെ കൈതൊഴുന്ന് ഗംഗാസംഗീതമൗലി മണികണം കൊണ്ടുള്ള മല്യങ്ങൾ തുംഗശ്രീ ചിതറുന്ന തിങ്കളുമണിഞ്ഞിടുന്ന കാലാന്തകൻ അംഗംവാതിരീന്ദ്രകന്യകതനിക്കായി തുണലീടുവൻ ചങ്ങന്നൂരമരുന്ന് ശങ്കരനിക്കറ്റം തുണച്ചീടണം. ഹരി ഓം. ഹരി
3: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ദാസ്യവൃത്തി ചെയ്യുന്നവനാണ് അവന് ദാസ്യവൃത്തി ചെയ്യാനേ ഉള്ളൂ. അവന് വേദം പഠിക്കുന്നതിനുള്ള ബുദ്ധിയും ശേഷിയൊന്നും കാണത്തില്ല. അവന് പിന്നെ വേദം ഇരിക്കേണ്ട കാര്യമാണ്. പിന്നല്ലോ, അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ളതല്ല, ജന്മം കൊണ്ട് തന്നെ ശൂദ്രനായവനും അവന് വേദം പഠിക്കാവുന്നതാണ്. ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ശാതുകർമ്മി എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതത്തിലും മറ്റും പറയുന്നുണ്ടെങ്കിലും അതൊരിക്കലും പ്രായോഗികമായി ഭാരതത്തിൽ ഒരിക്കലും നടപ്പിലാകാത്ത ഒരു കാര്യമാണ്. ഒരിക്കലും നടപ്പിലായിട്ടില്ല. അതൊരു ആശയം മാത്രമാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ശാതുകർമ്മികം എന്ന് പറയുന്നത് അതൊരിക്കലും നടപ്പിലായിട്ടില്ല. ഒരിക്കലും അത് നടപ്പിലാക്കാൻ പറ്റത്തുമുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ പുരാണങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു നോക്കുക, അത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഒരിടത്തും ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ ഒന്നും പറയുന്നില്ല. മഹാഭാരതത്തിലും മറ്റുമൊക്കെ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഗുണകർമ്മം അനുസരിച്ചാണ്. ഒരുപാട് ഭാഗങ്ങളത് പറയുന്നുണ്ട്. ശാന്തി ഉറവത്തിൽ തന്നെ അത് വരുന്നുണ്ട്. പക്ഷെ പറയുന്നുണ്ടെങ്കിൽ അതൊരു ആശയം എന്നുള്ള നിലയ്ക്ക് നിലനിന്നിട്ടുള്ളൂ. അല്ലാതെ സമൂഹത്തിൽ അതൊരു വ്യവസ്ഥിതിയായി ഒരിക്കലും വന്നിട്ടില്ല. ഒരു ഉദാഹരണം മാത്രം പറയാം. ദ്രോണാചാര്യർ, അദ്ദേഹത്തിന്റെ പണി എന്തായിരുന്നു? യുദ്ധം ചെയ്യിക്കുക ചെയ്യുക, അതായിരുന്നു പണി. പക്ഷെ അദ്ദേഹത്തിന് ഒരിടത്തും ക്ഷത്രിയനും മഹാഭാരതത്തിൽ പറഞ്ഞിട്ടില്ല, മറിച്ച് ബ്രാഹ്മണൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയെങ്കിലും മഹാഭാരതത്തിൽ ദ്രോണാചാര്യരെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ദ്രോണാചാര്യരെ ഒരിക്കലും നമുക്ക് ക്ഷത്രിയനെന്ന് പറയാൻ പറ്റത്തില്ല, ബ്രാഹ്മണെന്ന് പറയാൻ പറ്റത്തില്ല, ക്ഷത്രിയനെന്നേ പറയാൻ പറ്റും. അവസാനം യുദ്ധം ചെയ്താൽ മരിക്കുന്നത്. ബ്രാഹ്മണൻ യുദ്ധം ചെയ്തല്ലോ മരിക്കേണ്ടത്, പക്ഷെ അവിടെ യുദ്ധം ചെയ്താൽ മരിക്കുന്നു. പക്ഷെ ദ്രോണരെ എന്ത് പറയുന്നു? മഹാഭാരതത്തിൽ എവിടെ നോക്കിയാലും ഒരിടത്തും ദ്രോണര് ക്ഷത്രിയനെന്ന് പറയത്തില്ല. ക്ഷാത്രകർമ്മമാണ് ചെയ്തത്, ബ്രാഹ്മണനെ പറയത്തുള്ളൂ. ഇതൊന്നും പറയാതിരിക്കുന്നതാണല്ല, എന്നാലും എന്നെ കൊണ്ട് പറയിക്കുന്നോണ്ട് ഞാനിത് പറയുകയാണ്. വേണമെന്നും പറഞ്ഞ് പറയുന്നതല്ല. പറയിച്ചാൽ പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെ? വിദഗ്ധരെ നോക്കുക. വിദഗ്ധര് ജ്ഞാനിയാണ്. ആദ്യം യുദ്ധം തന്നെ ഉപേക്ഷിച്ച ആളാണ്, യുദ്ധം ധരിച്ച ആളാണ്. പക്ഷെ വിദഗ്ധരെ മഹാഭാരതത്തിൽ ഒരിടത്തും ബ്രാഹ്മണൻ എന്ന് പറയത്തില്ല, മറിച്ച് ശൂദ്രൻ എന്നേ പറയത്തുള്ളൂ. എവിടെയെങ്കിലും മഹാഭാരതത്തിൽ വിദഗ്ധനും ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനം ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ആ പട്ടികയിലേക്ക് വരുമ്പോ, ജാതി തിരിച്ചുള്ള പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് ശൂദ്രന്റെ പട്ടികയിലാണ് വിദഗ്ധനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഓരോരുത്തരും നോക്കുക മഹാഭാരതത്തിൽ. അപ്പോ അന്നത്തെയും വിഭജനം അനുസരിച്ച് ഇങ്ങനെ ഒരു ആശയം പറയുന്നുണ്ടെങ്കിലും രണ്ട് ആശയങ്ങളും നിലനിന്നിരുന്നു. ജന്മം കൊണ്ടുള്ള ജാതി, കർമ്മം കൊണ്ടുള്ള ജാതി, ഈ രണ്ട് ആശയങ്ങളും നിലനിന്നിരുന്നുവെങ്കിലും പ്രായോഗികമായി നടക്കലായിരുന്നത് ജന്മം കൊണ്ടുള്ള ജാതിയാണ്. സ്മൃതികളെല്ലാം അതിനനുസരിച്ചാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചല്ല. പക്ഷെ ഇത് ഇതിലെന്തെങ്കിലും യുക്തിക്ക് നിരക്കാത്തത് ഇതിൽ കാണും, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിന് യോജിക്കാത്തത് കാണും. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ മാറ്റാം, അതൊക്കെ വേറെ കാര്യം. പക്ഷെ പണ്ട് എന്താ പറഞ്ഞിരുന്നത് എന്നുള്ളതിനെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യം ഇല്ല. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തെങ്കിലും ന്യൂനതയാണെങ്കിൽ ആ ന്യൂനത അംഗീകരിക്കുക. ന്യൂനതകളെയൊക്കെ നമ്മൾ വെള്ളപൂശേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാനിതൊക്കെ വായിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. അപ്പോ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാ പറയുന്നത്? ഉള്ളതുപോലെ പറയുക. മനസ്സിലാവുന്ന കാര്യങ്ങൾ, വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അത് ഉള്ളതുപോലെ തന്നെ പറയുക. അതിനെന്താ ദോഷം വരുന്നു? അതെന്തെങ്കിലും ആശ സംസ്കാരത്തിന് അതുകൊണ്ടുള്ള ദോഷമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിരിക്കുന്നതല്ല അത്തരം ദോഷങ്ങൾ. ഇനി ആ ദോഷങ്ങൾ വരാതിരിക്കുന്നത് അച്ഛൻ അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ആ ദോഷങ്ങൾ കടന്നു വരും. അതുകൊണ്ട് അത് കടന്നു വരാതിരിക്കുന്നതിനും അതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വേദത്തിന്റെ കാലത്തിൽ ഇന്നുള്ള ഗവേഷകന്മാർ പറയുന്നു അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉച്ച നീതിത്വങ്ങളൊന്നും ഇല്ലായിരുന്നു. വേദം എല്ലാവർക്കും പഠിക്കാമായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വേദം പഠിക്കാമായിരുന്നു, സ്ത്രീകൾക്ക് ഗായത്രി ജപിക്കാമായിരുന്നു, യാഗവും മറ്റും ചെയ്യാമായിരുന്നു, സ്ത്രീകൾക്ക് സന്യാസമാകാമായിരുന്നു. അതെല്ലാം ശങ്കരാചാര്യർ ബ്രഹ്മസൂത്രത്തിൽ തന്നെ പറയുന്നു. വാചത്നവി തുടങ്ങിയ മൈത്രേയി തുടങ്ങിയവരുടെയൊക്കെ കാര്യം പറഞ്ഞിട്ട് സ്ത്രീക്ക് സന്യാസത്തിനോട് അധികാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് സ്മൃതികൾക്ക് പ്രാബല്യം എന്ന ഒരു കാലം വന്നപ്പോൾ ഇതെല്ലാം തിരിച്ചു. അതാണ് പൗരോഹിത്യ മേധാവിത്വം ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ ചില വ്യക്തികൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് പല നിയമങ്ങളും പിന്നീട് ഉണ്ടാക്കി. ആ നിയമങ്ങൾ ഉണ്ടാക്കി ചേർത്തതാണ് മനുസ്മൃതിയിലും, എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന മനുസ്മൃതി. ആ മനുസ്മൃതിയിലും ഇങ്ങനെ ഇങ്ങനെ ഇത്തരത്തിലല്ലാത്ത ഒരു മനുസ്മൃതി ഉണ്ടെങ്കിൽ മനുനാ യുക്തം തദ്ഭൈഷജം, ശങ്കരാചാര്യ പറയുന്നതാണ് മനു എന്ത് പറഞ്ഞിട്ടുണ്ടോ അതും മരുന്നാണ്, എന്നുവെച്ചാൽ അതിൽ തന്നെ യാതൊന്നും നമുക്ക് കളയാനില്ലെന്നാണ്. പക്ഷെ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന മനസ്സിലായി മനുഷ്യന്റെ സാമൂഹ്യ നീതിക്ക് ഒരു തരത്തിലും നിരക്കാൻ വയ്യാത്ത കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് സ്വീകരിക്കണം. അതിനെല്ലാം ഇനി വ്യാഖ്യാനിച്ച് ശരിയാക്കുന്നതിനും നല്ലത്. അപ്പൊ അതിനുള്ള അബദ്ധം എന്ന് പറയുന്ന കുറച്ചുകൂടെ യോഗ്യതയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ മത്സ്യം തിരിച്ചു നോക്കുക വ്യാഖ്യാനിച്ചതിനെയൊക്കെ ശരിയാക്കി കൊണ്ടുവരണം, അത് വലിയ പാടാണ്. അടുപ്പശാവിനെ അങ്ങ് തള്ളിക്കളയുക, അതാണ്. അതായത് അങ്ങനെയുള്ള ഭാഗങ്ങളെ, നല്ല ഭാഗങ്ങളെ സ്വീകരിക്കുക. മൊത്തം ഗ്രന്ഥങ്ങൾ അബദ്ധമൊന്നല്ല, അതിന് സ്വീകാര്യമായ ഭാഗങ്ങളെ സ്വീകരിക്കുക. അപ്പൊ ബ്രഹ്മസൂത്രം പഠിക്കുമ്പോ ഈ അപശൂദ്രാധികരണം പ്രക്ഷിപ്തം എന്ന് പറയുന്നതിന് നല്ലത്, അതിന് നമുക്ക് സ്വീകരിക്കാൻ വയ്യാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയുക. ഇന്നത്തെ കാലത്തിന് നിരക്കാത്തതാണ്. സ്വീകരിക്കാവുന്ന ഭാഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക, അതായിരിക്കും കുറച്ചുകൂടി ആർജവമായ നിലപാടെന്നാണ്, അതായത് സത്യസന്ധമായ നിലപാട് അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ബ്രഹ്മസൂത്രം പഠിപ്പിച്ചിട്ടുള്ളപ്പോ പലതവണ ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്താണ് ബ്രഹ്മസൂത്രം പിന്നെ അവശൂദ്രാധികരണം പഠിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചതിന് ശേഷം ഇത് അസംബന്ധമാണ് വെട്ടിത്തമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ഇത് വേറെ ആരെങ്കിലും എഴുതി ചേർത്താണെന്ന് അല്ല, പക്ഷെ എന്നെ പഠിപ്പിച്ച ആൾ പറഞ്ഞിരുന്ന അങ്ങനെയല്ല, ഇത് ആചാര്യസ്വാമികൾ എഴുതി തന്നെയാണ്, ഇത് വേണം നടപ്പിലാകേണ്ടത്, ഇന്ന് നടപ്പിലാകുന്നില്ല, അതാണ് ഇന്നത്തെ ഈ ലോകത്തിന്റെ സകല തകരാറുകൾക്കും കുഴപ്പ. ഈ ശൂദ്രന്മാര് വേദം പഠിച്ചതാണ് എന്നാണ് എന്നെ പഠിപ്പിച്ചാൽ എന്നെ പഠിപ്പിച്ചത്. ഈ കാര്യത്തിൽ ഞാനും എന്റെ ഗുരുവും തമ്മിൽ അവസര വ്യത്യാസമുണ്ട്. ഞങ്ങൾ വഴക്ക് കൂടിയിട്ടുണ്ട്. അവസാനം എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ശൂദ്രനായതുകൊണ്ടാണ് നീ ഇതിനെ സമർത്ഥിക്കുന്നത്, ഞാൻ ബ്രാഹ്മണനായതുകൊണ്ട് ഞാൻ ഇതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇത് യോജിക്കാൻ പറ്റിയിട്ടില്ല ഒരിക്കൽ. അപ്പൊ ഇതിങ്ങനെയാണ് നടന്നു വരുന്നത്. ഇതിന്റെ സമ്പ്രദായം ഇതാണ്. ഇത് പഠിക്കുന്നവര് ഇത് ആ സമ്പ്രദായത്തിലൂടെ ഇന്നും ഇത് പഠിപ്പിച്ചു വരുന്നത് അങ്ങനെയാണ്. ഈ പറയുന്ന ഇത്തരം വേദഭാഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ശുക്ലചതുർവേദത്തിൽ. പക്ഷെ ഇതിനെയൊന്നും ശങ്കരാചാര്യ ഒരിടത്തും ഉദ്ധരിച്ചതായി കണ്ടിട്ടില്ല. അതായത് ശൂദ്രനും വേദം പഠിക്കാമെന്ന് പറയുന്ന ഭാഗം. പക്ഷെ വേദത്തിൽ മറ്റും സ്ത്രീകളെ വേദം പഠിപ്പിക്കത്തില്ല. സ്ത്രീകൾ ഉപനിഷത്ത് ഭാഷ്യ സഹിതം പഠിപ്പിക്കുന്നിടത്ത് സ്ത്രീകളെ കേൾക്കാൻ അനുവദിക്കത്തില്ല. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലും മറ്റും ഭാഷ്യം പഠിപ്പിക്കത്തില്ല. ഇനി ഉപനിഷത്തുകൾ പഠിപ്പിക്കുമ്പോൾ സ്ത്രീകളെ കൊണ്ട് അത് ഉച്ചരിപ്പിക്കത്തില്ല. പുരുഷന്മാരുണ്ടെങ്കിൽ ഉച്ചരിക്കും, അത് ബ്രാഹ്മണരാണെങ്കിലും ഉച്ചരിപ്പിക്കത്തുള്ളൂ, അല്ലാത്തവർ ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറയും. എന്നിട്ട് എന്നെ പഠിപ്പിച്ച ആൾ പോലും അങ്ങനെയാണ്, വേദമന്ത്രങ്ങൾ ചെല്ലുമ്പോൾ പറയും അത് പിന്നെ ഉച്ചരിക്കാൻ പാടില്ല, അത് ബ്രാഹ്മണരുണ്ടെങ്കിൽ ഉച്ചരിക്കാം, അല്ലാത്തവർ ഉച്ചരിക്കരുതെന്ന് പറയും. അപ്പൊ ഞങ്ങളെല്ലാം പേര് ഉച്ചരിക്കും. ഉച്ചരിക്കുമ്പോൾ ചോദിക്കും നിങ്ങളൊക്കെ ബ്രാഹ്മണരാണോ, ഞങ്ങൾ നിങ്ങൾക്ക് ബ്രാഹ്മണരാണെന്ന് പറയും, ഞങ്ങൾ ഉച്ചരിക്കുമെന്ന് പറയാം. പിന്നെ ഒന്നും മണ്ടത്തില്ല. അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് ഉച്ചരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ബ്രാഹ്മണരാണ് എന്ന് പറയും. അങ്ങനെ ഉച്ചരിച്ചാണ് ഇത് പഠിച്ചത്, അല്ലാതെ പഠിക്കാൻ പാടില്ലെന്നാണ്. ഇതാണ് ഈ അധ്യയന ക്രമം. അത് അവകാശപ്പെടുന്നത് ശങ്കരാചാര്യര് അന്ന് തുടങ്ങിവെച്ച ക്രമമാണ് ഞങ്ങൾ ഇന്നും പരിപാലിച്ചു വരുന്നത്. ഇതെല്ലാവരും അതുകൊണ്ട് ഇത് വർഷിത്തമാണ് വേറെ ഒരാൾ എഴുതി ചേർത്തെന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആചാര്യസ്വാമികളോട് അദ്വൈത ആചാര്യൻ എന്നുള്ളതിലേക്ക് നമുക്ക് ബഹുമാനക്കുറവ് തോന്നേണ്ട കാര്യമില്ല. ഏറ്റവും അന്നത്തെ അദ്ദേഹത്തിന്റെ സമൂഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് സ്മൃതികളെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ശങ്കരാചാര്യര് പ്രക്ഷിപ്തം എന്ന് പറഞ്ഞ ബാക്കിയുള്ള എല്ലാ ആചാര്യന്മാരുടെ കാര്യത്തിനും ഇത് പറയേണ്ടി വരും. അപ്പോ പൂർവ്വമീമാംസയിലെ അവശൂദ്രാധികരണം പ്രക്ഷിപ്തം എന്ന് പറയേണ്ടി വരും. അതെല്ലാം അത് പറയുന്നതൊക്കെ പ്രയാസമാണ്, അങ്ങനെ പറയുന്നതിന്. അതുകൊണ്ടിത് ആചാര്യസ്വാമികൾ എഴുതി വെച്ച് തന്നെയാണ്. അതുകൊണ്ട് അദ്വൈത സിദ്ധാന്തത്തിന് അതുകൊണ്ട് പറയുന്നു. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വ്യവഹാര ഭാട്ടനയം, കുമാരനഭട്ടന്റെ രീതിയെ സ്വീകരിച്ചോണം എന്നാണ് വ്യവഹാരത്തിൽ. അതായത് മറ്റ് ക്രിയാകലാപങ്ങളെല്ലാം വരുന്ന സമയത്ത് കുമാരനഭട്ടൻ എന്ത് പറഞ്ഞോ അതനുസരിച്ച് ചെയ്തോണമെന്നാണ്. അങ്ങനെ അദ്വൈതത്തിൽ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ലല്ലോ, കർമ്മകാന്ഡത്തെ കുറിച്ച് അദ്വൈതത്തിൽ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ വരുന്ന ഭാഗത്തെല്ലാം കുമാരനഭട്ടൻ എന്ത് പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച്. കുമാരനഭട്ടൻ പറയുന്നത് വെച്ചാൽ പൂർവ്വമീമാംസയുടെ മതം. പൂർവ്വമീമാംസ എന്ന് പറയുമ്പോൾ ഈ അവശൂദ്ര അധികരണത്തെ മറ്റും സ്വീകരിക്കുന്ന ഭാഗം. അപ്പൊ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തുകൊള്ളണമെന്നാണ്. അതുകൊണ്ട് സന്യാസത്തിന് പോലും ബ്രാഹ്മണേതരർക്ക് അവകാശമില്ല എന്നുള്ളതാണ് ബ്രാഹ്മണ സമുദായത്തിൽ ജനിക്കാത്തവർക്ക് സന്യാസത്തിന് അവകാശമില്ല എന്നുള്ളതാണ് സിദ്ധാന്തം. അതായത് അദ്വൈതികർ ശങ്കര പരമ്പരയിൽപ്പെട്ടവർ സ്വീകരിച്ചിരിക്കുന്ന മുഖ്യമായ സിദ്ധാന്തം. പിന്നെ വേണ്ടി വന്ന എന്നാണ് അത്, ശങ്കരാചാര്യർ അതിനെ അനുകൂലിക്കുന്നില്ല. പിന്നെ വേണ്ടി വന്നാൽ ശങ്കര മത്സവനുസരിസ്ഥിതി പോലുള്ളവരൊന്നും സ്വീകരിക്കുന്നില്ല. പിന്നെ വേണ്ടി വന്നാൽ ക്ഷത്രിയനും വൈശ്യനും സന്യാസമാകാം, അത്രമാത്രം ശ്രീശരാചാര്യര് അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അത്രയും യോഗ്യനായി കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് ശേഷമുള്ള എന്താണ് ശൂദ്രൻ. ഈ ശൂദ്രൻ എന്ന് പറയുമ്പോ ഈ ചതുർവർണ്ണത്തിൽ പെടുന്നേ ഉള്ളൂ, മനുഷ്യരിലായി പെടുന്നില്ല. ഇനി വർണ്ണം ബാക്കിയമായി കിടക്കുന്നുണ്ട്, ബാക്കിയുള്ള ഭൂരിപക്ഷം. ന്യൂനപക്ഷമാണ് ചാതുർവർണ്ണത്തിൽ പെടുന്നത്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചാതുർവർണ്ണത്തിന് പുറത്താണ്, അവരെ വർണ്ണ ബാക്കിയം എന്ന് പറയും. അപ്പൊ അവർക്കൊന്നും ഈ സന്യാസത്തിനും അവകാശമില്ല, അധികാരമില്ലെന്നാണ് ഈ ശങ്കര പരമ്പരയിൽ ഇന്നും അവർ വിധിച്ചു വരുന്നത്, സ്വീകരിച്ചു വരുന്നത് ആയിട്ടുള്ള നിയമമാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി വേണം ഇതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഉള്ള ദോഷങ്ങൾ ഒരുപാട് വന്നു. ഇങ്ങനെ സാമൂഹികമായി ഒരു സമത്വമില്ലാത്ത ഒരു വ്യവസ്ഥയെ സ്വീകരിച്ചതാണ് ഈ ഭാരതത്തിന്റെ ഏറ്റവും വലിയ വിപത്ത്. ഭാരതത്തിന് വന്ന ഏറ്റവും വലിയ പരാജയം അതാണ്. ഭാരതത്തിന് വന്ന ഏറ്റവും വലിയ നാശം അതാണ്. അതായത് പുരോഹിതന്മാർ അവരുടെ സൗകര്യത്തിന് വേണ്ടി ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ചു, ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ. പിൽക്കാലത്ത് വന്ന

തന്നെയാണ് അതിനെ വെട്ടുക. അപ്പൊ അതിന്റെ കരച്ചില് ഭാരതത്തിന് മുഴങ്ങിയെന്ന. അപ്പൊ ആ സമയത്താണ് ശ്രീബുദ്ധൻ അവതരിച്ചിട്ട് ഈ ഹിംസയെ നിഷേധിക്കണം. അപ്പൊ വേദത്തെ അംഗീകരിച്ചുകൊണ്ട് ഹിംസയെ നിഷേധിക്കാൻ ഒക്കത്തില്ല. കാരണം വേദത്തെ ആ രീതിയിൽ വ്യാഖ്യാനിച്ച് ഹിംസാപരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ പുരോഹിതന്മാർക്കെല്ലാം ഇറച്ചി തിന്നുന്നതിനുള്ള ആഗ്രഹം വന്നപ്പോൾ അവർ വേദത്തെ അതിനനുസരിച്ച് വ്യാഖ്യാനിച്ചു, മാംസഭക്ഷണം അതിന്റെ ഒരു ഭാഗമാക്കി. എന്നിട്ട് മാംസഭക്ഷണത്തിന് വേണ്ടി വേദത്തിൽ ഹിംസ ഉണ്ടെന്ന് വരുത്തി തീർത്ത്. അപ്പൊ ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ശ്രീബുദ്ധൻ, അതായത് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ്, ആ കാരുണ്യം കൊണ്ട് വേദത്തെ തന്നെ അങ്ങനെ ശേരിച്ചു. ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ഇത് ശരിയാക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ശരിയാക്കാൻ പോയി കഴിഞ്ഞാൽ ധ്യാനന്ദ സരസ്വതിക്ക് പറ്റിയതുപോലെ പറ്റും, അദ്ദേഹത്തെ ഹിംസിച്ചതാണ്, അതേ അബദ്ധം പറ്റും. അതുകൊണ്ട് കാരണം അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ഇതിന് ഹിംസ പറഞ്ഞിട്ടില്ലെന്ന് വ്യാഖ്യാനിക്കാൻ പോകണം. അങ്ങനെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ വാദ കോലാഹലങ്ങളിൽ ചെന്ന് കാടും, പിന്നെ കൈ കൊള്ളവന് അവസാനം ചെയ്യും. അതാണ് ഈ ശാസ്ത്രാർത്ഥ ഭാഗത്തിൽ അവസാനം സംഭവിക്കുന്നത്, എതിരാളി അടിച്ചോടിക്കുക എന്നുള്ളതാണ്. ദയാനന്ദ സ്വാമിയൊക്കെ കാശിയിൽ വെച്ച് അടിച്ചോടിച്ചിട്ടുണ്ട് ശാസ്ത്രാർത്ഥവാദം നടക്കുമ്പോൾ. അപ്പൊ പിന്നെ അത് വരും. അപ്പൊ ഇത് മനസ്സിലായിക്കൊണ്ട് ശ്രീബുദ്ധൻ എന്ത് ചെയ്തു, ഇതിനെ അങ്ങ് നിഷേധിച്ചു. ഇതേ വേണ്ടാന്ന് പറഞ്ഞു, ഇതില്ലാതെ മതി എന്ന് പറഞ്ഞു. ഈ വേദത്തെ നിഷേധിച്ചിട്ട് ആ കാരുണ്യം കൊണ്ട് അദ്ദേഹം തത്വത്തെ ഉപദേശിച്ചു. അപ്പൊ വേദത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നിഷേധിക്കേണ്ടി വന്നു. അല്ലാതെ ഈ വൈദിക ഹിംസയെ നിഷേധിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ശങ്കരാചാര്യർ വന്നിട്ട് എന്ത് ചെയ്തു, വേദത്തെ അംഗീകരിച്ചു. അതുകൊണ്ടാണ് ശങ്കരാചാര്യ ബുദ്ധൻ ഇവിടുന്ന് നിഷ്കാസിതനായി പോയത്. അതുകൊണ്ടാണ് വേദത്തെ നിഷേധിച്ചുകൊണ്ട് ശങ്കരാചാര്യർ എന്ത് ചെയ്തു, ഇതിനെ അംഗീകരിച്ചു. വേദത്തെ അംഗീകരിച്ചുകൊണ്ട് അതിന്റെ ഹിംസയെ നിഷേധിക്കാൻ വേണ്ടി കർമ്മകാന്ഡത്തിന്റെ പ്രാധാന്യത്തെ കുറച്ച്. കർമ്മകാന്ഡത്തെ പാടെ നിഷേധിച്ചില്ല, പക്ഷെ കർമ്മകാന്ഡത്തിന്റെ പ്രാധാന്യത്തെ കുറച്ചു. കാരണം മോക്ഷത്തിന് അത് നേരിട്ട് ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പ്രാധാന്യം കുറഞ്ഞു. അപ്പോ മനുഷ്യനെ കർമ്മകാന്ഡത്തിൽ നിന്ന് മാറ്റി ജ്ഞാനകാന്ഡത്തിലേക്ക് അവന്റെ ശ്രദ്ധയെ തിരിച്ചുവിട്ടു. അതാണ് ശങ്കരാചാര്യ ചെയ്ത ഏറ്റവും വലിയ ഉപകാരം. അപ്പൊ കർമ്മകാന്ഡത്തിൽ നിന്ന് അവന്റെ ശ്രദ്ധയെ തിരിച്ച് ജ്ഞാനകാന്ഡത്തിലേക്ക് മാറ്റിയപ്പോ ഈ ഹിംസകൾ കുറഞ്ഞു. അതിന്റെ പേരിലുള്ള ഒരുപാട് ദോഷങ്ങൾ ശങ്കരാചാര്യർ പരിഹരിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാരതത്വം ഒന്ന് രക്ഷിച്ചു. പക്ഷേ ആ ചാതുർവർണ്ണയത്തിന്റെ ഉച്ചനീചത്വങ്ങളെ കൂടി നിഷേധിക്കാനുള്ള വിചാര ബുദ്ധി ശങ്കരാചാര്യർക്ക് ഉണ്ടായില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദീർഘവീക്ഷണം ഇല്ലാതെ പോയി. അതുകൊണ്ട് അതിനെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളെ പൂർവ്വമീമാംസയുടെ ചൂട് പിടിച്ച് തന്നെ അംഗീകരിച്ചു. അതിന്റേതായ ദോഷം പിൽക്കാലത്ത് നമുക്ക് ഉണ്ടാവുകയും ചെയ്തു. അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ നാശത്തിന് പ്രധാന കാരണം വൈദേശിക ആക്രമണമോ വിദേശാധിപത്യമോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ഈ ഇവിടെ തന്നെ ഉണ്ടായ ഇത്തരം ദുർവ്യാഖ്യാനങ്ങളും സ്വാർത്ഥതയും ഒക്കെയാണ് ഇവിടുത്തെ നാശത്തിന് പ്രധാന കാരണമായി തീർന്നു. ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു നോക്കുക. ഈ നമ്മുടെ ഈ ധർമ്മശാസ്ത്രങ്ങളെല്ലാം ഒന്ന് പഠിച്ചു നോക്കുക. ഇവിടെ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, ഈ യാഗാദി കർമ്മങ്ങൾ ക്ഷത്രിയന്മാരാണ് രാജാക്കന്മാര് അവരുപദേശിക്കുന്നത്, പുരോഹിതന്മാരാണ്. അവരെന്താണ് ഉപദേശിക്കുന്നത്? അർജുനന് ധനഞ്ജയൻ എന്നുള്ള പേരെന്തുകൊണ്ടാണ് വന്നത്? യാഗത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ധാരാളം ധനം സംഭരിച്ചുകൊണ്ടാണ് ധനഞ്ജയൻ എന്ന പേര് വന്നത്. അപ്പൊ ഈ രാജാക്കന്മാരുടെയൊക്കെ ജോലി എന്ന് പറയുന്നതാണ് ധനഞ്ജയന്മാരാകുകയാണ്. അതായത് അന്യ രാജ്യങ്ങളാണ്, ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാണ് അന്യ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, ധനം കൊണ്ടുവരിക. ധനം കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? എടുക്കണമെന്നിട്ട് യാഗം ചെയ്യണം. യാഗം ചെയ്യുന്നതുകൊണ്ട് ആർക്കാണ് ഇതിന്റെ ഗുണം? പുരോഹിതനാണ്. എന്തുകൊണ്ട്? ഈ യാഗത്തിൽ കൊണ്ടുവന്ന ധനം മുഴുവൻ ചെലവഴിക്കണം, എന്നുവെച്ചാൽ സർവസ്വ ദക്ഷിണ, സർവം ദക്ഷിണയായിട്ട് പുരോഹിതന് കൊടുക്കണം. അന്യ രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി സമ്പത്ത് കൊണ്ടുവന്ന് യാഗം ചെയ്തിട്ട് പുരോഹിതന് അത് ദക്ഷിണയായിട്ട് കൊടുക്കും. അങ്ങനെ പുരോഹിതനായിട്ട് ദക്ഷിണയായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ തീരും. തീർന്നു കഴിഞ്ഞാൽ എന്താണ്? ക്ഷത്രിയന്റെ ധർമ്മം പറഞ്ഞ് യുദ്ധം ചെയ്യുകയാണ്. ശത്രുവിന്റെ മുമ്പിൽ ഒരിക്കലും പിന്തിരിയാതെ യുദ്ധം ചെയ്യണം. അടുത്ത രാജ്യത്തെ വീണ്ടും ആക്രമിക്കണം, കീഴ്പ്പെടുത്തണം, ധനം കൊണ്ടുവരണം, യുദ്ധം ചെയ്യണം. അപ്പൊ സമ്പത്തെല്ലാം എവിടെ പോയി? പുരോഹിതന്റെ കയ്യിൽ വന്നു. അപ്പൊ ഈ സമ്പത്തെല്ലാം, അപ്പൊ സമ്പത്തിന്റെ നീതിപൂർവകമായ വിനിമയം സമൂഹത്തിൽ ഇല്ലാതെ വന്നു. മറിച്ച് യാഗമെല്ലാം ചൂഷണത്തിനുള്ള ഒരു ഉപാധിയായി മാറി, പുരോഹിത വർഗത്തിന്റെ ചൂഷണ ഉപാധികളായി മാറി. ഈ സമ്പത്തെല്ലാം ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചു. ആ സമ്പത്ത് ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചപ്പോ രാഷ്ട്രം ദുർബലമായി. ഈ സമ്പത്തെല്ലാം ഇവരെന്ത് ചെയ്യും? ഇതെങ്ങനെ വിനിയോഗിക്കും? അതിനുവേണ്ടി സമ്പത്തെല്ലാം കൊണ്ടുവന്ന് അമ്പലങ്ങളിലും മറ്റും പൊന്നായും വെള്ളിയായും ഒക്കെ സൂക്ഷിച്ചു വെച്ചു. അപ്പോ വിദേശത്ത് നിന്ന് കൊള്ളക്കാർ കടന്നു വന്നു, നീതിബോധമില്ലാത്ത കൊള്ളക്കാർ കടന്നു വന്ന് ഇവിടെയുള്ള അമ്പലങ്ങളെല്ലാം ഇടിച്ചു പൊളിച്ചു. സോമനാഥ ക്ഷേത്രമൊക്കെ എത്രയോ ആക്രമിച്ചു. എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത്? സമ്പത്തെല്ലാം അന്നത്തെ ട്രഷറി ആയിരുന്നു അമ്പലം എന്ന് പറയുന്നത്, ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ്. ഇതൊക്കെയാണ് പൗരോഹിത്യത്തിന്റെ ദോഷം. അപ്പൊ രാഷ്ട്രങ്ങളെല്ലാം ഛിദ്രമായി.

0: ബലമായതുകൊണ്ട് എന്നും രാജാക്കന്മാരുടെ ജോലി യുദ്ധം ചെയ്യുക, യുദ്ധം ചെയ്യുക, പരസ്പരം അടിക്കുക, സമ്പത്തുണ്ടാക്കുക, യാഗം ചെയ്യുക. ആ യാഗത്തിലൂടെ ഇങ്ങനെ ഇതിന്റെ ദോഷവശമാണ് എന്ന് വെച്ചാൽ ഇതിന്റെ നല്ല വശം ഇല്ലെന്നല്ല പറയുന്നത്. യാഗത്തിനും വെച്ച് നല്ല വശമുണ്ട്, പക്ഷെ ഈ പൗരോഹിത്യത്തിന്റെ ദോഷവശമാണ് ഈ പറയുന്നത്. എന്നുകൊണ്ട് പറയിക്കുന്നതാണ്, ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല. അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ രാഷ്ട്രം ദുർബലമായി. ഈ യാഗത്തിന്റെ പേരിൽ വിദേശ ആധിപത്യം വന്നു, അതിന്റെ പേരിൽ ഇത് കൂടുതൽ നശിച്ചു. ഇതെല്ലാം ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഈ വിഷയത്തെ കുറിച്ച് പറയണമെങ്കിൽ ബ്രഹ്മസൂത്രത്തെ കുറിച്ച് പറയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയാനുണ്ട്. സർക്കാരും അത് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട പല ഭാഗങ്ങളും ഇതിനകത്തുണ്ട് എന്നൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വേദാധ്യയന സ്മൃതികളിൽ പണ്ട് ശൂദ്രർക്ക് നിഷേധിച്ചിരുന്നു, ശങ്കരാചാര്യർ അതിനെ അംഗീകരിച്ചിരുന്നു, പൂർവമീമാംസകർ അതിനെ അംഗീകരിച്ചിരുന്നു. നമ്മുടെ ഈ ശാസ്ത്രങ്ങൾ എഴുതിയിട്ടുള്ള മിക്കവാറും എല്ലാവരും ഇത്തരം ഈ ഒരു വ്യവസ്ഥിതി അംഗീകരിച്ചിരുന്നു. എല്ലാ ശാസ്ത്രങ്ങളിലും എല്ലാ ദർശനങ്ങളിലും ഒരു ദർശനത്തിലും അതിന് അപവാദം കിട്ടുന്നത് വളരെ കുറവാണ്. ഇവിടെ നിഷേധിച്ചത്, ശക്തമായി നിഷേധിച്ച ആചാര്യൻ ശ്രീബുദ്ധനാണ് നിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭാരതത്തിൽ നിലനിൽക്കാനും പറ്റിയില്ല, ഭാരതത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തു കളഞ്ഞു. ബാക്കി പിന്നീട് ആധുനികന്മാരായ ആചാര്യന്മാരെല്ലാം വീണ്ടും ഇതിനെ പരിഷ്കരിക്കാൻ ശ്രമിച്ചു, അവരെയൊക്കെ ഹിംസിച്ചു. ഇതൊക്കെ നമ്മുടെ രാഷ്ട്ര സംസ്കാരത്തിന്റെ ചില ദോഷങ്ങളാണ്. ദോഷത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം, ഇതിനുള്ള നന്മകളെ കുറിച്ച് ചിന്തിക്കാം. അതാണ് നമ്മുടെ മനസ്സിന് സമാധാനം തരുന്നത്. അതുകൊണ്ട് എന്താണ് പറയുന്നത്, പരിനിഷ്ഠിത വസ്തുസ്വരൂപേ വിധി സംഭവതി. പരിനിഷ്ഠിതമായ വസ്തുവിൽ, സിദ്ധമായ വസ്തുവിൽ ഒരിക്കലും വിധി സംഭവിക്കത്തില്ല എന്നാണ്. സിദ്ധമായിരിക്കുന്ന ഒരു വസ്തുവിൽ ഒരിക്കലും വിധി സംഭവിക്കത്തില്ല. ക്രിയാവിഷയത്വ വിധേഹി, വിധി എല്ലാം എന്താണ്, ക്രിയയെ ബോധിപ്പിക്കുന്നു, കർമ്മത്തെ, യാഗാദി കർമ്മങ്ങളെ ബോധിപ്പിക്കുന്നു. ക്രിയ എന്ന് പറയുന്നത് പരിനിഷ്ഠിതമല്ല, അതായത് പ്രവർത്തിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. യാഗം എന്ന് പറയുന്നത് നമ്മൾ അതിനുവേണ്ട എല്ലാ സംഭാരങ്ങളും അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാം സംഭരിച്ച് വച്ച് പ്രവർത്തിച്ച് അവസാനം ആ പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ യാഗം നിഷ്പന്നമായി, അതിന്റെ എല്ലാ സങ്കല്പങ്ങളും പൂർത്തിയായി വരുമ്പോൾ യാഗം പൂർത്തിയായി. അപ്പോ അതെങ്ങനെയുള്ളതാണ്, അത് ക്രിയാവിഷയമാണ്, യാഗവിഷയമാണ്. വിധി എന്ന് പറയുന്നത് അങ്ങനെയുള്ളതാണ്. പരിനിഷ്ഠിത വസ്തു എന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ടതെല്ലാം നേരത്തെ ഉള്ളതാണ്. ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് പരിനിഷ്ഠിത വസ്തുവാണ്, അത് അനാദി അനന്തമായി സ്ഥിതി ചെയ്യുന്ന ഒന്നാണ്, അതിലൊരിക്കലും വിധി സംഭവിക്കത്തില്ല എന്നാണ്. അതിലൊരിക്കലും വിധി സംഭവിക്കത്തില്ല. ക്രിയാവിഷയത്വ വിധേഹി, വിധി എന്ന് പറയുന്നത് എന്താണ്, ക്രിയാവിഷയത്വ, അത് ക്രിയയാണ് അതിന്റെ വിഷയം. അതുകൊണ്ട് വിധി ഒരിക്കലും ബ്രഹ്മത്തെ ബോധിപ്പിക്കത്തില്ല, വേദം ബ്രഹ്മത്തെ ബോധിപ്പിക്കത്തില്ല, അത് സിദ്ധമായൊരു വസ്തുവാണ് എന്നാണ്. തസ്മാത് കർമ്മ അപേക്ഷിത കർത്തൃസ്വരൂപ ദേവതാദി പ്രകാശനേന ക്രിയാവിധി ശേഷത്വം വേദാന്താനാണ്. തസ്മാത്, അതുകൊണ്ടെന്നാണ്, കർമ്മ അപേക്ഷിത കർത്തൃസ്വരൂപ ദേവതാദി പ്രകാശനേന, കർമ്മം അപേക്ഷിക്കുന്ന, കർമ്മത്തിനാവശ്യമായി വരുന്ന കർത്താവ്, ദേവത തുടങ്ങിയൊക്കെ വ്യക്തമാക്കുന്നു, പ്രകാശിപ്പിക്കുന്നു വേദം. അതുകൊണ്ട് ക്രിയാവിധി ശേഷത്വം വേദാന്താണ്. അങ്ങനെയുള്ള ക്രിയാവിധികളുടെ അംഗമാണ് വേദാന്ത ഉപനിഷത്ത്. ക്രിയാവിധികൾ, സ്വർഗകാമ യജേത തുടങ്ങിയ ക്രിയാവിധികളുടെ അംഗമാണ് വേദാന്തങ്ങൾ എന്നാണ്. ക്രിയാവിധി ശേഷത്വം വേദാന്താണ്. അല്ലാതെ വേദാന്തം ഉപനിഷത്ത് ഒരിക്കലും പരബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നില്ല എന്നാണ് പൂർവമീമാംസകർ പറയുന്നത്. അഥ പ്രകരണാന്തര ഭയാത് അഭ്യുപഗമ്യതേ. അപ്പൊ ഇതില് അദ്വൈതികൾ പറയും, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ലല്ലോ, വേദത്തിൽ രണ്ട് കാണ്ഡമുണ്ട്, പൂർവകാന്ഡം, ഉത്തരകാന്ഡം, പൂർവമീമാംസ, ഉത്തരമീമാംസ, കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം. ഈ പറയുന്ന ഉപനിഷത്വം എന്ന് പറയുന്ന ജ്ഞാനകാന്ഡമാണ്, അന്യപ്രകരണമാണ്. ഇവിടെ സന്ദർഭം മാറിയിരിക്കുന്നു, കർമ്മത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗമല്ല ഇത്, സത്വജ്ഞാനത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടി പരസ്പരം കൂട്ടിക്കിട്ടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം, പ്രത്യേകമായി തന്നെ മനസ്സിലാക്കണം. ഇത് തത്വജ്ഞാനത്തെയാണ് ഇവിടെ പറയുന്നത്, കർമ്മത്തെ അല്ല. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും കൂടി യോജിപ്പിക്കുന്നത് ശരിയല്ല. അതാണ് പ്രകരണാന്തര ഭയാസ്, ഇത് അന്യപ്രകരണമാണ് എന്നുള്ളത് കൊണ്ട് ഏത് അഭ്യുപഗമ്യതേ, ഈ രണ്ട് പ്രകരണങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു അർത്ഥത്തെ പറയുന്നു എന്നുള്ളത് നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നാണെങ്കിൽ അദ്വൈതിയോട് മീമാംസകൻ പറയുകയാണ് തഥാപി സ്വവാക്യകത ഉപാസനാദി കർമ്മപരം. അങ്ങനെയാണെങ്കിൽ തന്നെയും ഉപനിഷത്തു എന്ന് പറയുന്നത് കർമ്മപരമാണ്. ഈ ഉപനിഷത്തിനെ പൂർവകാന്ഡത്തോട് ബന്ധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഇത് കർമ്മപരമാണ്. എന്തുകൊണ്ട് തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയുന്നു ഉപാസനയ്ക്ക് വേണ്ടി പറയുകയാണ്. ത്വം നീ എന്താണ് ആ നീ തത് അസി ആ അതാണെന്ന് നീ നിന്നെ ധ്യാനിക്കുക. വാസ്തവത്തിൽ അതല്ല, പക്ഷെ അത് അതാണെന്ന് ധ്യാനിക്കുക. അതെന്ന് വെച്ചാൽ ആ ബ്രഹ്മമാണെന്ന് ധ്യാനിക്കുക. നീ ബ്രഹ്മമല്ല, പക്ഷെ ബ്രഹ്മമാണെന്ന് ധ്യാനിക്കുക. അഹം ബ്രഹ്മാസ്മി ഇതി ഉപാസീതാന്നൂടെ അവർ പറയും. മീമാംസകർ ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് ഉപാസിക്കുക, നീ വാസ്തവത്തിൽ ബ്രഹ്മമല്ല, പക്ഷെ നീ ബ്രഹ്മമാകുന്നു എന്ന് ധ്യാനിക്കുക എന്നാണ്. ഉപാസീതെന്ന് വെച്ചാൽ ധ്യാനിക്കുക എന്നാണ്. ധ്യാനം എന്ന് പറയുന്നത് മാനസികമായ ഒരു ക്രിയയാണ്, മാനസിക വ്യാപാരമാണ്. താൻ വാസ്തവത്തിൽ എന്തല്ലയോ അതാണെന്ന് അവിടെ നിരന്തരമായി കൽപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ കൽപ്പിക്കുമ്പോൾ എന്തായി, അതും ഒരു പ്രവൃത്തിയാണ്, മാനസിക ക്രിയയാണ്. യാഗത്തോട് ബന്ധമായ ഉപാസനകളുണ്ട്, ആ ഉപാസനകളെയും മാനസിക ക്രിയകളായിട്ടാണ് കരുതിയിരിക്കുന്നത്. അതാണ് അവിടെ ഉപാസന കർമ്മ സമുച്ചയം എന്ന് പറയുന്നത്. കർമ്മം കേവലമായ കർമ്മങ്ങളുണ്ട്, ഉപാസന കൂടാത്ത കർമ്മങ്ങളുണ്ട്, ഉപാസന സമുച്ചിതമായ കർമ്മങ്ങളുമുണ്ട്. ഉപാസന എന്ന് വെച്ചാൽ ധ്യാനം, കർമ്മത്തിന്റെ ഭാഗമായിട്ട് തന്നെ ചില ധ്യാന കർമ്മങ്ങളെ നിർദ്ദേശിക്കും, അതും കർമ്മത്തോടൊപ്പം ചെയ്യുന്നു. അതിന് ഉപാസന കർമ്മ സമുച്ചയം എന്ന് പറയും. അതുപോലെ ഈ ഉപനിഷത്ത് ഭാഗങ്ങളിലുള്ള തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. താൻ വാസ്തവത്തിൽ ആ ബ്രഹ്മമല്ല, പക്ഷെ താൻ അതാണെന്ന് ഉപാസിക്കുക, ധ്യാനിക്കുക എന്നാണ്. അങ്ങനെ എടുക്കേണ്ടി വരും ഉപനിഷത് ഭാഗങ്ങളെല്ലാം. എന്നാലും ഇത് നിർഗുണ ബ്രഹ്മ അല്ലെങ്കിൽ ജീവാത്മ പരമാത്മ ഏകത്വത്തെ ബോധിപ്പിക്കുന്നു എന്ന് അംഗീകരിക്കാൻ സാധ്യമല്ലെന്നാണ്.
1: ഓം നമ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya. ജനയിത്വാ സംഭവതി അന്തതിരു അസാനീതി
2: சூரபவன் ரிஷபைதரஹ தாம் சமேவ அபவத் ததோ காவு அஜாயந்தா வடவா இதர அபவன் அஸ்வபுஷ இதரோ கர்தபீதர கர்தப இதரஹ தாம் சமேவ அபவன் அத ஏகசபம் அஜாயதா அஜேதர அபவன் வஸ்த இதரோ அவிரிதர மேஷ இதர தாம் சமேவ அபவன் ததோ அஜாவயு அஜாயந்தா ஏவமே வயதிதம் கிஞ்ச மிதுனம் ஆபிபீலிகாப்ய தஸ்ஸர்வம் அஸ்ருஜதா ஸோ அபேதேஹம் மாவா சிருஷ்டிரஸ்மியகம் ஹி இதம் சர்வம் அசர்க்ஷீதி ததா சிருஷ்டிரபவம் சிருஷ்டியாம் அஸ்ய ஏதஸ்யாம் பவதி ஏவம் மேத அதித்யப்யமந்தத் சமுகாஸ்ச யோனிர்ஹஸ்தாப்யாம் ச அக்னிம் அஸ்ருஜத தஸ்மாதேதன் உபயம் அதோமகம் அந்தரோ அலோமகாஹி யோனிரந்தரத தத் எதிதமாகு அமும் ஏஜ அமும் எஜேதி ஏகேகம் தேவம் எதேசீவசா விசிஷ்டிஹி ஏஷகுஹ்யேவா சர்வே தேவாஹ அத்யக்ஞ்ச இதம் ஆர்த்ரம் தத்ரேதசு அஸ்ருஜத தது சோமா ஏதாவத்வா இதம் சர்வம் அன்னம் தெய்வ அன்னாதஸ்த சோமவே ஏவ அன்னம் அக்னிரன்னாத சேஷா பிரம்மணோதி சிருஷ்டி ஸ்ரேயசை தேவா நசிருஜத அபயன்மர்த்தி சன் அமிர்தா நசிருஜத தஸ்மாத் அத்தி சிருஷ்டி அதிசிருஷ்டியாம் அசி ஏதஸ்யாம் பூதி ஏவம் வேத இவ்வளோ பரையின விஷயங்களெல்லாம் சிருஷ்டியை குறிச்சாள் சிருஷ்டியை குறித்து பரையின் மஹர்ஷிகாரிட வியாக்கியானம் அனுசரிச்சு மனசிலக்கணும் குழப்பமில்ல அந்தங்கில் தகராறிலாகும் மஹர்ஷிகாரம் பரையின் இங்கே பரையின் கேவலம் உபாசன அதுனப்புறம் இது யாதொரு தாற்பயும் இல்ல இங்கேயொக்கே ஒரு சிருஷ்டி சம்பவச்சு என்னும் கருதேண்ட காரியமில்ல உபாசனக்கு வேண்டி பரையும் அதிண்ட ஃபலவும் பரையும் ஓரோ ஆன்மீகத்தின் அவசானம் ஏவமேத இங்கே அறியுனவன் இதுதான் ஃபலம் என்னும் பரையும் பட்சிக்காரன் அது வியானிக்கிறது அது சில தத்துவங்கள் வரணும் முக்கியமாய்ட்டு சிருஷ்டியும் சிருஷ்டிகர்த்தாவும் தம்மிலுள்ள பந்தம் அது சர்ச்சையேண்டி வரது அது சர்ச்சையா வேண்டியான பாக்கி சிருஷ்டியை குறித்து இங்கே பரையின காரியங்கள் இவ்வளோ தான் ஈ மந்திரத்தாஷ்யம் அவசானம் நம்ம வாய்ச்சு நிறுத்தி மந்திரத்தின் பாஷயத்தில் இவ்வளோ ஆவசியமுள்ள பாவம் மாத்திரம் நம்ம ചർച്ച ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളത് ഇതിനർത്ഥം വ്യാഖ്യാനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കും പിന്നെ അത് വായിക്കുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ എന്തോ സംഭവിച്ചു എന്ന് കരുതാതെ ഇത് ഭാവന ചെയ്യാൻ ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നതാണെന്ന് ധരിച്ച ആശയക്കുഴപ്പങ്ങളൊന്നും വരത്തില്ല ഇവിടെ ഇതിൻ്റെ ഭാഷയത്തിൽ പറയുന്നു പ്രജാപതി സർവത്തെ സൃഷ്ടിച്ചു യതിതം യജാഹു രമം അഗ്നിം യജാമം ഇന്ദ്രം യജാഹു കർമ്മം ദേവതകൾ മനുഷ്യർ പക്ഷി മൃഗാദികൾ സർവത്തെ സൃഷ്ടിച്ചു യസ്മാദേതസ്യ പ്രജാപതേ സ വിശിഷ്ട ദേവഭേദ സർവേഷു ഹിവ പ്രജാപതിരിവ പ്രാണ സർവേ ദേവാഹ ഈ സൃഷ്ടി സർവതും ആ പ്രജാപതി തന്നെയാണ് സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിൽ അഭിന്നമായിരിക്കുന്നു ഇവിടെ സൃഷ്ടികർത്താവിനെ കുറിച്ച് സംശയങ്ങളാണ് അത്ര വിപ്രതിപദ്ധ്യന്തേ അവിടെ നോക്കുന്ന ഭാഷയത്തിൽ ഇവിടെ അഭിപ്രായവ്യത്യാസങ്ങൾ കാണുന്നു എന്താണ് പരേവ ഹിരണ്യഗർഭ ഇത്യേകെ ആരാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് അത് പരബ്രഹ്മമാണോ എന്ന് വെച്ചാൽ സംസാര അതീതനാണോ അതോ സംസാരിയാണോ പരനും ജീവനും രണ്ടുപേരാണ് ഇവിടെ ചർച്ചയ്ക്ക് വിഷയമായിട്ടുള്ളത് ജീവൻ എന്ന് പറയുമ്പോൾ സംസാരി ഹിരണ്യഗർഭൻ എന്ന് പറയുമ്പോൾ പരൻ പരമാത്മാവ് അങ്ങനെ എടുക്കണമോ അതോ ഹിരണ്യഗർഭൻ ജീവനാണോ സംസാരി ത്യപര ചെല്ലു പറയുന്നു അത് പരമാത്മാവാണ് സംസാര അതീതനാണ് ചെല്ലു പറയുന്നു അല്ല സംസാരിയാണ് ജീവനെ പോലെയാണെന്ന് അർത്ഥം എന്തുകൊണ്ടങ്ങനെ പറയുന്നതാണ് ഇവിടെ പറയുന്നു ജനിച്ചു പിന്നീട് ദുഃഖമുണ്ടായി അരതി ഉണ്ടായി ഭയമുണ്ടായി ഭയം ദുഃഖമൊക്കെ സംസാരിയുടെ ജീവന്റെ അടയാളങ്ങളാണ് ഹിരണ്യഗർഭനെ കുറിച്ച് അത് പറയുമ്പോൾ ഈ സർവസൃഷ്ടിക്കും കാരണമായിരിക്കുന്ന സംസാരിയാണോ? പരേവത്തു മന്ത്ര പറഞ്ഞ സിദ്ധാന്തം എന്താണത്? പരൻ തന്നെയാണ്, സംസാരിയായ ജീവനെ പോലെയല്ല. എന്തുകൊണ്ട് മന്ത്രത്തിൽ അത് പറയുന്നുണ്ട്? എങ്ങനെ? ഇതം മിത്രം വരണം അഗ്നിമാഹു ഏകം സത്വിപ്രാപുതാവ് തന്തി എന്നുപോരുന്ന ഭാഗമാണ്. ഇന്ദ്രൻ, മിത്രൻ, വരുണൻ, അഗ്നി എന്നെല്ലാം പല പേരുകളിൽ പറയുന്ന ഈ ഒരാളിനെ തന്നെയാണ്. ആരെ? പരനെ തന്നെയാണ്. ആത്മയോ ദേവത സർവ, സർവദേവതകളും ആ പരമാത്മാവ് തന്നെയാണ്. ഇങ്ങനെയെല്ലാം പറയുന്നു. അതുകൊണ്ട് ഇത് ആ പരമാത്മാവ് തന്നെയാണ്. ഏഷ ബ്രഹ്മ, ഏഷ ഇന്ദ്ര, ഏഷ പ്രജാപതിരേതേ സർവേ ദേവാഹ ഇതരേത്. ഇവൻ തന്നെയാണ് ബ്രഹ്മ, സൃഷ്ടികർത്താവായിരിക്കുന്നവൻ. ഇവൻ തന്നെയാണ് ഇന്ദ്രനായിരിക്കുന്നത്. ഇവൻ തന്നെയാണ് പ്രജാപതി. ഇവൻ തന്നെയാണ് സർവേ ദേവാഹ. ഇവിടെ പറയുന്നത് ഒന്നും ഹിരണ്യഗർഭൻ പ്രജാപതി എന്നുള്ള രൂപത്തിൽ സൃഷ്ടി ആരംഭിച്ചു സർവത്തേജ്. അതിന് മനുഷ്യരും ദേവന്മാരും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ട്. അതാണ് ശ്രുതി പറയുന്നത്. മനുഷ്യരെ പോലെ തന്നെ ദേവസൃഷ്ടിയെ കുറിച്ചും പറയുന്നു. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നിനെ അംഗീകരിക്കുകയും മറ്റൊന്നിനെ നിഷേധിക്കാനും പറ്റത്തില്ല. മനുഷ്യന്റെ സൃഷ്ടിയെ നമ്മൾ അംഗീകരിക്കണം. ദേവന്മാരുടെ സൃഷ്ടി അംഗീകരിക്കുന്നില്ല, അതും സാധ്യമല്ല. സൃഷ്ടി അംഗീകരിച്ച എല്ലാവരെയും അംഗീകരിക്കണം. മനുഷ്യനെ അംഗീകരിക്കണം, ദേവനെ അംഗീകരിക്കണം. സർവേ ദേവാഹ, സർവദേവന്മാരും സർവപ്രാണികളും സർവജീവന്മാരും ഈ പരമാത്മാവ് തന്നെയാണ്, പരൻ തന്നെയാണ് എന്നും പറയുന്നു. ഇത് ജസ്വതി സ്മൃതി ഏകേ ഉദന്തി അഗ്നിയും മനും അന്യേ പ്രജാപതിയും. ഈ ഒരു പരനെ തന്നെയാണ്, പരമാത്മാവിനെ തന്നെയാണ് ഏകേ. ചിലർ പറയുന്നു അഗ്നി, ചിലർ പറയുന്നു അവൻ മനുവാണ്, ചിലർ പറയുന്നു അവൻ പ്രജാപതിയാണ്. യോ അസൌ അതീന്ദ്രിയോ അഗ്രഹി സൂക്ഷ്മ വ്യക്ത സനാതന സർവഭൂതമയോ അചിന്ത്യ സൈവ സ്വയം ഉദ്ഭവ. മനസ്മൃതി പറയുകയാണ്. യോ അസു അതീന്ദ്രിയ, പരമാത്മാവ് വാസ്തവത്തിൽ അതീന്ദ്രിയനാണ്. അതീന്ദ്രിയനാണെങ്കിലും അഗ്രാഹ്യ, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവൻ അത്യധികം സൂക്ഷ്മമാണ്, അവളെ അവ്യക്തമാണ്, നാമരൂപങ്ങളൊന്നും പ്രകടമല്ല. അതുകൊണ്ട് അവ്യക്തനായിരിക്കുന്നു, സനാതനനാണ്. അവൻ പ്രകടമായാലും പ്രകടമായില്ലെങ്കിലും സൃഷ്ടിസ്ഥിതി സംഹാരകാലത്തിലെല്ലാം ഒരുപോലെ നിലനിൽക്കുന്നവനാണ്. അവനെന്താണ്? സർവഭൂതമയനായിരിക്കുന്നു, സർവജീവമയനായിരിക്കുന്നു, സർവജീവസ്വരൂപനായിരിക്കുന്നു. അവൻ തന്നെയാണ് മനുഷ്യനായും മൃഗമായും പക്ഷിയായും സർവഭൂതമയനായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വരൂപത്തെ അചിന്തിയമാണ്. അതിൻ്റെ രണ്ട് ഭാവത്തെയും ചിന്തിക്കാൻ കഴിയത്തില്ല. ഒന്ന് പ്രപഞ്ചാകൃതി, അത് അചിന്തിയമാണ്, ചിന്തിച്ചാൽ വേണ്ടത് അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. ഇതെവിടെ നിന്ന് തുടങ്ങി, ഏതുവരെ ഉണ്ട്, ഇതിൻ്റെ വിസ്തൃതി ഒന്ന് ചിന്തിക്കാൻ കഴിയത്തില്ല. പിന്നെ അതിൻ്റെ നേരെ മറുവശം നിർഗുണഭാവം, അതും അചിന്തിയമാണ്. അവൻ അചിന്തിനുമാണ്. പക്ഷേ അചിന്തിനായ ആ പരമാത്മാവ് അത് തന്നെ അചിന്തിയമായി പ്രപഞ്ചമായി മാറിയിരിക്കുന്നു. അത് പറയുന്നു സൈവ സ്വയം ഉദ്ഭവവും. അവൻ നിരപേക്ഷനായി മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഏകനായിരുന്ന അവൻ തന്നെ തന്നെ സ്വയം അവൻ ഉദ്ഭവവും ഇങ്ങനെ പ്രകടമായി. ജഗതാകാരത്തിൽ, പ്രപഞ്ചാകാരത്തിൽ അവൻ പ്രകടമായി. അതുകൊണ്ട് അല്ലേ പറയുന്നത് ആ ജീവൻ തന്നെയാണ് പരൻ. എന്തുകൊണ്ട്? അവൻ തന്നെയാണ് ജീവഭാവത്തിൽ പ്രകടമായിരിക്കുന്നത്. അവൻ്റെ ജീവൻ പരനല്ലാതെ മറ്റെന്താ കാരണം? സ്വയം ഉദ്ഭവവും, മറ്റൊന്നിനെ അപേക്ഷിക്കാതെ സൃഷ്ടിയിൽ ജീവന് ഓരോന്ന് സൃഷ്ടിക്കുന്നതിന് മറ്റുള്ളതിനേക്ക് അപേക്ഷിക്കും. ഏകാഗ്രിയായി സൃഷ്ടിക്കാൻ സാധ്യമല്ല. പക്ഷെ ഇവന് ഏകാഗ്രിയായി തന്നെ അത് സാധിച്ചു. അവൻ സ്വയം സംസാരീവവാസികൾ. എന്തുകൊണ്ട് സംസാരിയാകൂടാ ഈ ഹിരണ്യഗർഭൻ എന്ന് വെച്ചാൽ ജീവനെ പോലെ അതിൻ്റെ ആ പരത്വത്തെ നിഷേധിക്കും, പരംഭാവം. അത് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സംസാരി ജഗത്തിൽ, ജഗത് രൂപത്തിലുള്ളത്. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം ഇതും ഇത് തന്നെ, ഇത് മാത്രം സത്യം. എന്തുകൊണ്ടായിരിക്കും? ഒരു പരമതത്വത്തിൻ്റെ ആവിഷ്കാരമാണിതെന്നൊക്കെ എന്തിനു പറയണം? പ്രപഞ്ചം എങ്ങനെയാണ് അതങ്ങനെ എന്നുകൊണ്ട് പറഞ്ഞു അതെന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? അത് സാധ്യമല്ല. എന്തുകൊണ്ട്? സർവാത്മന ഔഷധി ശ്രുതേഹി പറയുന്നു. അവൻ ഹിരണ്യഗർഭനെ കുറിച്ച് പറയുന്നു, അവൻ അവൻ്റെ പാപങ്ങളെല്ലാം ദഹിപ്പിച്ചു കളഞ്ഞു. പാപത്തെ ദഹിപ്പിക്കുക എന്ന് പറയുന്നത് ഈശ്വരൻ്റെ പാപം, അത് ജീവന്മാർക്കല്ലേ. നഹി അസംസാരിന പാത്മദാഹ പ്രസംഗ, അവൻ അസംസാരിയായ പരമാത്മതത്വമാണെങ്കിൽ എങ്ങനെ പാപത്തെ ദഹിപ്പിക്കും? ഭയ അരതി സംയോഗ ശ്രവണ, അത് മാത്രമല്ല അവന് ഭയമുണ്ടായി. അരതി, താൻ ഏകാഗ്രി ആയതുകൊണ്ട് ഒരു വിരസ സന്തോഷമുണ്ടായിരുന്നു, ഒരു ഡിപ്രഷൻ ഉണ്ടായി എന്നാണ് ആദ്യത്തെ. ഇത് എല്ലാം പറയുന്നത് ജീവനല്ലി അധ അഭിയന്മർദ്ദി ഹസ്തൻ അമൃതാൻ അസുജത ഇരിച്ച. അത് മാത്രമല്ല അവൻ മർദ്ദിനായി അമൃതാൻ അസുജത മരണധർമ്മമുള്ളവനായി സ്വയം നശിക്കുന്നവനായി ദേവന്മാരെ സൃഷ്ടിച്ചു എന്നെല്ലാം പറയുന്നു. ഹിരണ്യഗർഭം പശ്യതി ജായമാനം ഇതിച്ച മന്ത്രവർണ്ണ. അപ്പോൾ ആ പരമാത്മാവ് ഇവൻ്റെ സൃഷ്ടിയെ കാണുന്നു, ഉത്പന്നമായ ഇവനെ കാണുന്നു എന്ന് പറയുമ്പോൾ അവൻ പരമാത്മാവല്ല. സ്മൃതേശ കർമ്മ വിഭാഗ പ്രക്രിയയായ ബ്രഹ്മ വിശ്വസൃജു ധർമ്മോ മഹാൻ അവ്യക്തമേവ ച ഉത്തമം സാത്വികീം ഏതാം ഗതിർമാഹ മനീഷണഹൈതി. അത് മാത്രമല്ല ബ്രഹ്മ വിശ്വസൃ ധർമ്മ മഹാൻ അവ്യക്തം, ഇത്തരം ഉള്ള ശ്രേഷ്ഠമായ പദത്തെ ബ്രഹ്മാവെന്നോ വിശ്വസൃക്കെന്നൊക്കെ പറയാമെന്നുള്ള അശ്രേഷ്ഠമായ ആ പദത്തെ ഉത്തമ സാത്വികീം ഏതാം ഗതി അഹു മനീഷണ. ഇവിടെ ജീവന്മാരെ വിവേകികളായിട്ടുള്ളവർ അങ്ങനെയുള്ള ഗതിയെ പ്രാപിക്കുകയാണ്. അപ്പോൾ അത് സംസാരമാണല്ലോ, ജീവൻ പ്രാപിക്കുന്നതാണെങ്കിൽ കർമ്മഫലമാണല്ലോ, അല്ലെങ്കിൽ ഉപാസനയുടെ ഫലമാണല്ലോ ഈ ബ്രഹ്മ വിശ്വസൃഷ് എന്നെല്ലാം പറയുന്നത്. കാരണം ജീവൻ പ്രാപിക്കുന്നതാണെന്ന് പറഞ്ഞു, ആ സ്ഥാനത്ത് ജീവൻ എത്തിച്ചേരുകയാണ്. നേരത്തെ എവിടെയും പറഞ്ഞതാണ് പ്രാണോപാസനയുടെ ഫലം പ്രജാപതിത്വ പ്രാപ്തി എന്ന് പറഞ്ഞു. അദ്ദേഹം വിരുദ്ധാർത്ഥ അനുഭവത്തെ പ്രമാണം വ്യാഖ്യാതം, ഇങ്ങനെ പരസ്പര വിരുദ്ധമായി പറയുന്നത് കൊണ്ട് പ്രമാണ വ്യാഖ്യാത ശ്രുതി തന്നെ പരസ്പര വിരോധം വരുന്നു, ശ്രുതികൾക്കും സ്മൃതികൾക്കും വിരോധം വരുന്നു. ഒന്ന് പറയുന്നതിന് വിരുദ്ധമായി പറയുന്നു, അതുകൊണ്ട് ഇതൊന്നും സ്വീകരിക്കാൻ സാധ്യമില്ല. വ്യാഖ്യാത ദോഷം ഒന്നും സ്വീകരിക്കാൻ എന്നാ കൽപ്പനാന്തരഗുപത്തെ അവിരോധ. ഇതിനെയൊക്കെ സംബന്ധിച്ച് കൽപ്പനാന്തരം, കൽപ്പന എന്ന് വെച്ചാൽ സിദ്ധാന്തം, ഇതിനെ സംബന്ധിച്ച് ശരിയായ സിദ്ധാന്തമുണ്ട്. അതുകൊണ്ട് ഇവിടെ വിരോധമൊന്നുമില്ല. എന്താണ് സിദ്ധാന്തം? ഉപാധി വിശേഷ സംബന്ധ വിശേഷ കൽപ്പനാന്തര ഉപത്തിലെ ഉപാധി വിശേഷ സംബന്ധം കൊണ്ടാണ് ഇതെല്ലാം. ഉപാധികളുടെ സംബന്ധം കൊണ്ട് ഒരേ ഒരു പരമാത്മാവ്, ഒരേ ഒരു ചൈതന്യം, പല ഉപാധികൾ കൊണ്ട് ഇത് പലതായിരിക്കുന്നു. അത് പറയുന്നുണ്ട് ആ പരമാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ, ആസീനു ദൂരം വൃജതി ശയാനു വ്യാധി സർവത. അവൻ ഒരിടത്ത് ആസീനനായിരിക്കുന്നു, ആസനസ്ഥനായിരിക്കുന്നു, പക്ഷെ അതേസമയം സർവത്ര ദൂരെ സഞ്ചരിക്കുകയും ചെയ്യും. സാധ്യമല്ലല്ലോ, ഇരിക്കുന്നവൻ നടക്കാൻ കഴിയത്തില്ലല്ലോ. ഇവിടെ അതാ പറയുന്നു, അവൻ ഇരിക്കുന്നു അതേസമയം നടന്നുകൊണ്ടിരിക്കുന്നു. ശയാനോ യാതി സർവത, അവൻ കിടക്കുകയാണ് പക്ഷെ അവൻ സർവത്ര അവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധമായി എന്ന് വെച്ചാൽ അവൻ നിശ്ചലമായിരിക്കുന്നു അതേസമയം ചലിച്ചുകൊണ്ടിരിക്കുന്നു, നിർഗുണമായിരിക്കുന്നു അതേസമയം സഗുണമായിരിക്കുന്നു. കസ്തം മതാ മതം ദേവം മതന്യൂ ജ്ഞാതമർഹതി സന്തോഷിക്കുന്ന അത് ജ്ഞാത അജ്ഞാതങ്ങൾക്ക് ഉപരിയായിരിക്കുന്ന ആ തത്വത്തെ ആർക്കറിയാൻ കഴിയുന്നത് എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുന്ന എന്താണ്? ഉപാധിവശ സംസാരിത്തു എന്ന പരമാണ് സ്വതോ സംസാരിക്കുക. ആ പരമാത്മാവ് തന്നെ സംസാരിയാകുന്നു എന്ന് പറയുന്നതിന് ദോഷമൊന്നുമില്ല. ഹിരണ്യഗർഭനായി സംസാരിയായി എന്ന് പറഞ്ഞാലും ദോഷമില്ല. എന്നുള്ള ഉപാധിവശ ഒരു ഉപാധികളെ കൊണ്ട് അങ്ങനെയാകുന്നതാണ് ഇന്ന പരമാർത്ഥ സ്വതോ സംസാരിക്കുക. പരമാത്മാവ് സ്വയം അസംസാരിയാണ്. കാരണം ഇത് സംസാരിയായ ജീവനോട് പറയുകയാണ്. ജീവനോട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല എന്താണ്. സംസാരിച്ചവൻ സ്വയം അനുഭവിക്കുകയാണ്. അപ്പോൾ നീ അസംസാരിയാണ് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? താൻ സ്വയം സുഖദുഃഖാദികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ജനന മരങ്ങളിൽ അനുഭവിക്കുകയും സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അവനോട് നീ അസംസാരിയാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സ്വീകരിക്കാം? അതിന് പറയുന്നു അത് ഉപാധി കൊണ്ടാണ്. ഏവം ഏകത്വം നാനാത്വം ച ഹിരണ്യഗർഭസ്യ, അതുപോലെ ആ പരമാത്മാവിന് ഏകനെന്നോ നാനായെന്നോ സഗുണനെന്നോ നിർഗുണനെന്നോ എന്തു വേണോ പറയാം. ഏതു തരത്തിലുള്ള കൽപ്പനകളും ഏതു തരത്തിലുള്ള സിദ്ധാന്തങ്ങളും അവിടെ പറയാം, അതിന് ദോഷമില്ല. തഥാ സർവജീവാന, ഇത് സർവജീവന്മാരെ സംബന്ധിച്ച്, ഇത് സർവജീവന്മാരെ സംബന്ധിച്ചും പറയാം, ഇതെല്ലാം സംസാരികളാണ്. മറിച്ചും പറയാം, ഇതെല്ലാം സംസാരിയാണ്. അതാണ് തത്വമസി നിശ്രദേഹി, തത്വമസിയുടെ താല്പര്യം അതാണ്. ഇത് രണ്ടിനെ അംഗീകരിക്കുന്നു, ഒന്ന് അവൻ സംസാരിയാണ്, മറ്റൊന്ന് അസംസാരി. പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉപാധിയെ സ്വീകരിക്കുമ്പോൾ സംസാരി എന്നുള്ളതാണ് തത്വം, ഉപാധിയെ നിരാകരിച്ചു കഴിഞ്ഞാലോ അസംസാരി എന്നതാണ് തത്വം. ആണ് പറഞ്ഞത് ഇത് രണ്ടും കൽപ്പനകളാണ്, രണ്ടും സിദ്ധാന്തങ്ങളാണ്. ഒന്ന് ശരി, മറ്റൊന്ന് തെറ്റെന്നല്ല ഇവിടെ പറയുന്നത്. സംസാരി എന്ന് പറയുന്നത് തെറ്റാണ്, അസംസാരി എന്ന് പറയുന്നത് ശരിയാണ്, അങ്ങനെയല്ല. ഉപാധിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സംസാരി, അതാണ് സിദ്ധാന്തം. ഉപാധിയെ നിരാകരിച്ചു കഴിഞ്ഞാൽ അസംസാരി, അതാണ് നിരുപാധീയനായിരിക്കുന്ന, അസംസാരിയായിരിക്കുന്ന ആ പരമാത്മാവിനെ എന്താണോ ഈ സംസാരി ആക്കുന്നത് അതിനാണ് ഉപാധി എന്ന് പറയുന്നത്. എന്തായാലും അത് മായയോ അജ്ഞാനമോ പ്രകൃതിയോ മനസ്സോ ഇന്ദ്രിയങ്ങളോ ശരീരമോ കാമക്രോധാദികളോ എന്തായാലും ശരി, അതിനംഗീകരിക്കുമ്പോൾ അതിന് സംസാരി എന്നേ പറയാൻ പറ്റും, അസംസാരി എന്ന് പറയാൻ പറ്റും. അതാണ് തത്വം, അതാണ് രണ്ടും പറയാൻ നോക്കുന്നത്. ഹിരണ്യഗർഭസ്തു ഉപാധി ശുദ്ധ്യതിശാപേക്ഷ പ്രായസഹ പരയവേദി. ജീവന്മാരെ കുറിച്ച് സാധാരണ പറയുന്നത് എന്താണ്? സംസാരിയാണ്, അതാണ് ജീവനെ കുറിച്ച് പറയുന്ന ഒരു തത്വം. ജനന മരണങ്ങളിൽ പെട്ടിരിക്കും. അസ്യം ഹിരണ്യഗർഭനെ സംബന്ധിച്ചാണെങ്കിലോ ജീവന്റെ ഉപാധിയില്ല. ഉപാധി ശുദ്ധി അതിശയാപേക്ഷ, ഉപാധി ശുദ്ധിയിൽ അവിടെ വിലക്ഷണതയുണ്ട്, പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ട്? ഹിരണ്യഗർഭൻ പൂർവജന്മത്തിൽ ഉപാസനകളൊക്കെ അന്ധകരണത്തെ ഹിരണ്യഗർഭ പദവിക്ക് യോഗ്യനാക്കി ഒരു ജീവനാണ്. ഉപാധി ശുദ്ധി അതിശയവും ശുദ്ധി ആധിക്യമുണ്ട്. ഇവിടെ അതിശയം എന്ന് വെച്ചാൽ ആധിക്യം എന്നുള്ളതാണ്. ആധിക്യം തന്നെ ഒരു അതിശയവും അത്ഭുതം എന്ന് അർത്ഥം പറയാം, ദോഷമൊന്നുമില്ല. എന്തുകൊണ്ട്? ആധിക്യമുള്ളതെല്ലാം നമുക്ക് അത്ഭുതത്തിൽ ഉണ്ടാകും. സാധാരണ കാണാത്ത ശുദ്ധി അവിടെയുണ്ട്. അന്ധകരണത്തിലുള്ള മാലിന്യങ്ങളെല്ലാം ഇവിടെ പോയി മാത്രമല്ല, അവിടെ അണിമാതി ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നു. അണിമാതി ഐശ്വര്യങ്ങളുള്ളത് ഉള്ളത് തന്നെ നമ്മൾ അത്ഭുതത്തോടെ നോക്കുന്നു. അങ്ങനെയുള്ള ആ ഹിരണ്യഗർഭനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഉപാധി ഉണ്ടെങ്കിലും ആ ഉപാധി വിലക്ഷണമായതുകൊണ്ട് പരയവ, അതിനെ പരമാത്മ കോടിയിലാക്കപ്പെടുത്തിയിരിക്കുന്നത്, ജീവ കോടിയിലല്ല. ശ്രുതി സ്മൃതിവാദ പ്രവൃത്താഹ, അതുകൊണ്ട് ശ്രുതിയിലും സ്മൃതിയിലുമെല്ലാം അതിനെ പരമാത്മ കോടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയുണ്ടല്ലോ, ജീവന്മാരിൽ തന്നെ തത്വജ്ഞാനികൾ, വലിയ യോഗികൾ, വലിയ ഭക്തന്മാർ, അങ്ങനെയൊക്കെയുള്ളവരെ പരമാത്മ കോടിപ്പെടുത്തിയിരിക്കുന്നു. അതൊന്നുമില്ലാത്തവരെ സാധാരണ ജീവ കോടിപ്പെടുത്തിയിരിക്കുന്നു. അതുതന്നെയാണ് ഹിരണ്യഗർഭനെ സംബന്ധിച്ചും പരമാത്മ കോടിയിൽപ്പെടുത്തിയിരിക്കുകയാണ്. സംസാരിത്വം ദുജിതേവദർശരി, അതിനിടയ്ക്ക് ചിലയിടത്ത് സംസാരിത്വം കാണിക്കുന്നുണ്ട്. ആണ് പറഞ്ഞത് ആദ്യം താനിങ്ങനെ വന്നു സൃഷ്ടിക്കാൻ തയ്യാറായി, ആദ്യം ഭയം തോന്നി, പിന്നീട് അതിനെ പരിഹരിച്ചു. ഹിയാത്മയി ഭയം ഭവതി, അന്യത്വബോധം, അതാണ് ഭയത്തെ ഉണ്ടാക്കുന്നത്. താൻ തന്നെ സർവാത്മാവായിരിക്കുന്നു, ഇവിടെ എന്തിനും ഭയക്കാനാണ്, ഉടനെ ഭയം പോയി. പിന്നെ അരതി, ഏകാന്തതയിൽ വിരസത സൃഷ്ടിച്ചു. ഇതെല്ലാം ചില ഭാഗങ്ങളിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഹിരണ്യഗർഭൻ പ്രജാപതി വിരാട് എന്നെല്ലാം പറയുന്നത് ആ പരമാത്മ കോടിയിൽപ്പെടുത്തിയാണ്. ഒരേ ഒരു തത്വം ജീവാനന്ദ ഉപാധികത അശുദ്ധി ബാഹുല്യ സംസാരിത്വമേവ. പക്ഷേ ജീവന്മാർക്ക്, സാധാരണ ജീവന്മാർക്കാണെങ്കിലോ, അവർ കർമ്മം കൊണ്ട് ജനിക്കുന്നവരാണ്, സുഖദുഃഖങ്ങൾക്ക് സദാ വിധേയരായി കൊണ്ടിരിക്കുന്നവരാണ്. എന്തുകൊണ്ട് അശുദ്ധി ബാഹുല്യ, ധാരാളം അശുദ്ധിയുണ്ട്. സംസാരിത്വമേവ പ്രായശോ വിലപ്യതി, പൊതുവെ സംസാരിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ സർവത്ര അങ്ങനെയാണ്. ജീവന്മാരിൽ തന്നെ സംസാരിക്കുന്നത് മാത്രമല്ല, വ്യാപൃത കൃഷ്ണ ഉപാധി ഭേദ അപേക്ഷയാതു സർവപരത്വന വിധിയേതേ ശ്രുതി സ്മൃതി വാദേഹി, ശ്രുതികളിലും സ്മൃതികളിലും എല്ലാം വ്യാവൃത കൃഷ്ണ ഉപാധി ഭേദാപേക്ഷ, ആ ഉപാധികളെല്ലാം നിരസിച്ച് തുമസി സത്തായിട്ട് തന്നെ നിർദ്ദേശിക്കുമ്പോൾ അതാണ് വ്യാവൃത കൃഷ്ണ ഉപാധി ഭേദാപേക്ഷ. ഉപാധി ഭേദത്തെ നിഷേധിച്ചുകൊണ്ട് നിരസിച്ചുകൊണ്ട് എന്താണ് സർവ ആ ജീവനെ പരത്വന വിധിയേതേ പരമാത്മാവെന്ന് പറയുന്നു. ശ്രുതി സ്മൃതി വാദേഹി, ശ്രുതി സ്മൃതികളല്ല. അപ്പൊ ഇവിടെ ഈ രണ്ട് കാഴ്ചപ്പാടുകളെയും ഭാഷകാരൻ അംഗീകരിച്ചിരിക്കും. ഒരു ജീവൻ പരനാണ്, പരമാത്മാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കുന്ന ജീവൻ തന്നെയാണ്. താനെങ്ങനെ പരമാത്മാവാകും? അജ്ഞനായിരിക്കുന്ന സംസാരിയായിരിക്കും. അദ്വൈതിക്കെതിരെ പറയുന്ന അക്ഷിബോധമാണ്. പരമാത്മാവ് ജഗത് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നു. അങ്ങനെയുള്ള പരമാത്മാവാണ് ഈ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ശരിയാകും? അദ്വൈതികളും മറ്റും ആക്ഷേപിക്കുന്ന അതാണ്. നമ്മുടെ ഭാഷകാരം പറയുന്നത് എന്താണ്? ജീവനങ്ങൾ പരമാത്മാവെന്ന് പറയില്ല, സംസാരി എന്ന് പറഞ്ഞാൽ മതി. ജീവന സംസാരിയാണെന്ന് ശ്രുതി സ്മൃതി വാദങ്ങളിലെല്ലാം പറയുന്നു, ശ്രുതി സ്മൃതി ചർച്ചകളെല്ലാം വരുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്ന് സ്വീകരിക്കും, ജീവൻ സംസാരിയാണോ പരമാത്മാവാണോ എന്ന് പറഞ്ഞ് ഈ വാദകോലാഹലങ്ങൾ നടത്തുമ്പോൾ അവിടെ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നിനാണ്, അതാണ് ഉപാധി. ഉപാധി എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവന് അത് സംസാരി തന്നെയാണ്. അവിടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ജീവൻ ഭിന്നൻ തന്നെയാണ്, എങ്കിലും ഉപാധി കൊണ്ട് സ്വതേ. പിന്നെ ജീവനെ പരമാത്മാവെന്ന് പറയുമ്പോഴും ഈ ഉപാധിയെ നിഷേധിക്കുകയാണ്, ഈ സംസാരിത്വത്തെ നിഷേധിക്കുകയാണ്. അവിടെ സുഖദുഃഖങ്ങളില്ല, ജനന മരണങ്ങളില്ല, അങ്ങനെയൊന്നും ഇല്ലാത്ത ഒന്നിനെയാണ് പറയും. അത് പരമാത്മാവാണല്ലോ. എവിടെയാണോ സുഖദുഃഖങ്ങളില്ലാത്തത്, ജനന മരണങ്ങളില്ലാത്തത്, അത് പരമാത്മാവാണ്. ഉപാധി നിഷേധിച്ചുകൊണ്ട് പരമാത്മാവാണെന്ന് അംഗീകരിക്കുന്നു അദ്വൈതത്തിൽ. ഉപാധിയെ അംഗീകരിച്ചുകൊണ്ട് സംസാരിയാണെന്നും അംഗീകരിക്കുന്നു. രണ്ടും രണ്ട് കൽപ്പനകളാണ്, രണ്ട് സിദ്ധാന്തങ്ങളാണ്. അതുകൊണ്ട് അദ്വൈതത്തെ സംബന്ധിച്ച് ജീവൻ പരൻ എന്ന് പറയുന്നതിന് യാതൊരു വൈരുദ്ധ്യവും ഇല്ല. പക്ഷെ ഉപാധിയെ സ്വീകരിക്കാതെ പറയുന്നു, ഉപാധി എന്നുള്ളതിനെ വിസ്മരിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അത് അബദ്ധമാണ്. ജീവൻ ഒരിക്കലും പരനാകാൻ കഴിയത്തില്ല. ഉപാധി ഭേദം കൊണ്ട് ജീവഭേദത്തെ സ്വീകരിക്കാം. ജീവന്മാരെയല്ല, മനുഷ്യൻ, പശു, പക്ഷി, മൃഗം, ദേവൻ പലതരത്തിലുണ്ട്. ഉപാധി ഭേദം കൊണ്ട് ജീവഭേദത്തെ സ്വീകരിക്കാമെങ്കിൽ ഉപാധി ഭേദം കൊണ്ട് ജീവപരഭേദത്തെ സ്വീകരിക്കാം. അപ്പോൾ ജീവാത്മാവ് വേറെയായി, പരമാത്മാവ് വേറെയായി, സർവജ്ഞനായ പരമാത്മാവ് വേറെ, ആത്മജ്ഞനായ ജീവൻ വേറെ. ഇവിടെയൊന്നും തത്വത്തിൽ വിരോധമില്ലാതാണ്. ഇതിനെല്ലാം തത്വമായി സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ താർക്കികേസ്തു പരിത്യക്ത ആഗമ ബലെ അസ്ഥി നാസ്തി കർത്താകർത്ത ഇത്യാദി വിരുദ്ധം ബഹുതർക്കയ ആകുലീകൃത ശാസ്ത്രാർത്ഥ തേനാർത്ഥ നിശ്ചയവും ദുർലഭ. താർക്കികന്മാരും ശ്രുതിയെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലാക്കിയിട്ടല്ല ചർച്ച. കേവലം അവർ ബുദ്ധിയുണ്ട് തർക്കം, കേവലം ബുദ്ധിയെ ആശ്രയിച്ചിട്ട് ബുദ്ധിമാന്മാരാണ്. പക്ഷേ പരിത്യക്ത ആഗമ ബലൈഹി ശ്രുതി പ്രമാണത്തെ, ശ്രുതി താല്പര്യത്തെ മനസ്സിലാക്കുക, അതാണ് അതിനെ തെയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ശ്രുതിയുടെ താല്പര്യം മനസ്സിലാക്കുന്നു. എന്തുകൊണ്ട് ശ്രുതി എന്നെ പരസ്പര വിരുദ്ധമായി പറയുന്നു? അവൈരുദ്ധ്യത്തെ ഉപാധിയിലാണോ ഘടിപ്പിക്കേണ്ടത് എന്നറിയാത്തവർ അസ്ഥി നാസ്തികർത്ത അകർത്ത ഇത്യാദി വിരുദ്ധം ബഹുതർക്ക ഭി അവർ പറയും കർത്താവാണ് അകർത്താവാണ് കൊണ്ടേയില്ല. പലതരത്തിൽ താർക്കികന്മാരെ തന്നെ ഈ ബുദ്ധിയെ ആശ്രയിച്ച് ചർച്ച ചെയ്യുന്നവർ തന്നെ പലതരത്തിലുണ്ട്. ആകുലീകൃത ശാസ്ത്രാർത്ഥ ഒരു ശാസ്ത്രത്തിൻ്റെ പരമമായ താല്പര്യമായ ഈശ്വര തത്വത്തെ അവർ വിരുദ്ധമായി പ്രതിപാദിച്ചു, ആകുലമാക്കിക്കളഞ്ഞു. ഇതിനർത്ഥ നിശ്ചയവും ദുർലഭം. അതുകൊണ്ട് അവർക്ക് ആത്യന്തികമായി ഒരു തീരുമാനത്തിലെത്താൻ ഒക്കത്തില്ല. ഒരു തീരുമാനത്തിലെത്തിയാലും സംശയം വരും, അതങ്ങനെ ശരിയാകും. അതാണ് അതിനൊരു ദോഷം. സ്വന്തം ബുദ്ധിയിലൂടെ കേവലം ബുദ്ധി ആശ്രയിച്ച് ഏതെങ്കിലും ഒരു തത്വ നിർണയത്തിൽ എത്തിച്ചേർന്നാൽ അതിനെ ആ ബുദ്ധി തന്നെ പിന്നീട് ചോദിക്കും അതെങ്ങനെ ശരിയാകും. കാരണം അന്വേഷിക്കുക, കണ്ടെത്തുക, അത് ബുദ്ധിയുടെ സ്വഭാവമാണ്. അതെപ്പോഴും അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു നിർണയത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം വീണ്ടും അത് ഉണർന്ന് ചിന്തിക്കാൻ തുടങ്ങും. എന്നിട്ട് താൻ തന്നെ നിർണയത്തെ നിരാകും. അതുകൊണ്ട് കേവലമായ ബുദ്ധി ആശ്രയിച്ച നിർണയങ്ങളിലെത്താൻ പാടില്ല. മറിച്ച് ഏതു കേവല ശാസ്ത്രാനുസാരണ ശാന്തദർപ്പഹ തേഷാം പ്രത്യക്ഷ വിഷയ നിശ്ചിത ശാസ്ത്രാർത്ഥോ ദേവതാദി വിഷയഹ. ഏതു കേവല ശാസ്ത്രാനുസാരണ ശാസ്ത്ര താല്പര്യത്തെ ഗ്രഹിക്കുന്നവർ. ഇവിടെ ശ്രുതി മുഖ്യമായിട്ട് ശ്രുതി അനുസരിക്കുന്ന ശാസ്ത്രങ്ങൾ അതിനെ പിന്തുടരുന്നവർ. അപ്പൊ ശാസ്ത്രത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ ആചാര്യന്മാരുടെ അനുഭവങ്ങളെ, അതാണ് ശാസ്ത്രം. അതിനെ പിന്തുടരുന്നവർ, ആ സമ്പ്രദായത്തെ പിന്തുടരുന്നവർ ആണ് ശാസ്ത്ര അനുസാരികളെന്ന് പറയും. അത് അങ്ങനെയുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ഭൗതികമായ വിഷയമായാലും ശരി, അത് നമ്മൾ തന്നെ തുടങ്ങുകയാണെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരും. കാരണം നൂറ്റാണ്ടുകൾ കൊണ്ട് അതിൽ എന്തെല്ലാം കണ്ടെത്തിയോ അതിനെല്ലാം നമ്മൾ അവഗണിച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും. ഭൗതികമായ പഠനങ്ങളിൽ പോലും ഇന്ന് വരെ മറ്റുള്ളവരെന്താണോ ഗ്രഹിച്ചിരിക്കുന്നത് അതിനെ തുടർന്നാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. ജീവന്റെ പ്രപഞ്ചഗ്രഹണം തന്നെ ശൈശവം മുതൽ വർത്തമാനകാലം വരെ എന്താണോ ഗ്രഹിച്ചത് അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ലാതെ ഇപ്പോ ഫ്രഷായിട്ടെല്ലാം പുതുതായി ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈശവത്തിലേക്ക് മടങ്ങിക്കും. ബുദ്ധിയും കരണങ്ങളും എല്ലാം അപ്രരൂഢമായിരുന്നു, മൃദുവായിരുന്നു, ശൈശവത്തിലെ അവസ്ഥയിലേക്ക് വരും. അങ്ങനെയല്ല, ഓരോ നിമിഷവും ഗ്രഹിച്ചതിന്റെ ബാക്കിയാണ് അടുത്ത നിമിഷം ഗ്രഹിക്കുന്നത്. ഇത് ലൗകികമായ അനുഭവത്തിൽ, മനുഷ്യന്റെ സാധാരണ അനുഭവത്തിലൊക്കെ ഇങ്ങനെ ഒരു നിമിഷം വെച്ചാൽ ആർക്കും പുതുതായി ഒന്നും തുടങ്ങാൻ പറ്റില്ല. ആധ്യാത്മീയമായ കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പൂർവ്വ അനുഭവങ്ങളിൽ നിന്ന് തുടങ്ങണം. അതാണ് കേവല ശാസ്ത്രാനുസാരണ. അപ്പൊ സമ്പ്രദായത്തിൽ നിന്ന് തുടങ്ങും. പൂർവാചാര്യന്മാരെന്തും തുടങ്ങി പിന്നെ മുമ്പോട്ട് പോകാനുണ്ടെങ്കിൽ പോകാം, തനിക്ക് എന്തെങ്കിലും മുന്നോട്ട് കണ്ടെത്താനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ കണ്ടെത്തിയതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കും. അതുമാത്രമേ ഇവിടെ സ്വീകരിക്കും. ഇത് കേവല ശാസ്ത്രാനുസാരണ. അങ്ങനെ സ്വീകരിക്കുന്നതിന് മുഖ്യമായി വേണ്ട കാര്യം ഇതാണ്, ശാന്തദർപ്പാഹ, ദർപ്പം പാടില്ല. ചിലർക്ക് അങ്ങനെയുണ്ട്, ഞാൻ മറ്റുള്ളവർ എഴുതി വെച്ചിരിക്കുന്നൊന്നും ഞാൻ വായിക്കത്തില്ല, എന്തുകൊണ്ട്, ഞാൻ സ്വതന്ത്രനാണ്, എൻ്റെ ബുദ്ധിക്ക് അതിനുള്ള ക്ഷമതയുണ്ട്, ഞാൻ കണ്ടുപിടിക്കും. ചിലരങ്ങനെയല്ല, ഇനി വേണ്ടി വന്നാൽ ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ രഹസ്യമായിട്ട് വായിക്കും, പക്ഷെ പരസ്യമായിട്ട് ആരും പറയുന്നത് ഞാൻ കേൾക്കത്തില്ല. അങ്ങനെ ചിലപ്പോൾ ദർപ്പം. അതുകൊണ്ട് ശാസ്ത്രമര്യാദയെ പിന്തുടരുന്നില്ല, പൂർവാചാര്യന്മാരുടെ വാക്കിന് അവർ ചെവി കൊടുക്കുന്നില്ല, അവരെ സംബന്ധിച്ചിടത്തോളം ശ്രവണമില്ല, മനനം മാത്രം, ചിന്തിക്കും ഒരുപാട്. അപ്പോൾ അതൊരു വലിയ മഹത്വമായിട്ടാണ് പറയുന്നത്. ഞാനൊന്നും വായിക്കാറില്ല. അതിൻ്റെ മൂലകാരണം ഈ ദർപ്പമാണ്. അപ്പോൾ ദർപ്പമുള്ളവർ ശാസ്ത്രത്തെ അനുസരിക്കത്തില്ല, മറ്റുള്ളവർ പറയുന്നതിന് ചെവി കൊടുക്കത്തില്ല, താൻ തന്നെ എല്ലാം തുടങ്ങും, താൻ തന്നെ ആരംഭിച്ച് കണ്ടെത്തി അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. ശ്രവണത്തിൽ തന്നെ തുടങ്ങണം. ആ ശ്രവണത്തിൽ നിന്നെ മനനത്തിൽ ദൃഢതയുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ തുടങ്ങി കണ്ടെത്തുന്നത് എത്രയോ ജന്മങ്ങൾ വേണ്ടി വരും. ഇവിടെ പറയുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി തുടങ്ങി തപസ് അവിടെ പറഞ്ഞുണ്ടാവും, ആലോചന നടത്തി തന്റെ തത്വത്തെ കുറിച്ച് ആലോചിച്ചു. അപ്പൊ അവിടെ മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നു. അതിനുശേഷം ഈ വിഷയത്തെ കുറിച്ച് എത്രയോ പേർ ചിന്തിച്ചു. അവർ പറഞ്ഞതാണ് ശാസ്ത്രം, ശാസ്ത്ര താല്പര്യം. അത് ദർപ്പത്തെ ഒഴിവാക്കി, ദമ്പിനെ ഒഴിവാക്കി, അഹന്തയെ ഒഴിവാക്കി, എന്താണ് തേഷാം ഒഴിവാക്കി ശാസ്ത്രത്തെ അനുസരിച്ച് കഴിഞ്ഞാൽ തേഷാം പ്രത്യക്ഷ വിഷയ ഇവ എങ്ങനെയാണോ ഈ പ്രത്യക്ഷമായ ഈ വിഷയങ്ങൾ, ബാഹ്യമായ വിഷയങ്ങൾ എന്നുവെച്ചാൽ ശാസ്ത്രത്തിന്റെ സഹായം കൂടാതെയുള്ളതിനാണ് ഇവിടെ പ്രത്യക്ഷ വിഷയം എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, മുക്കുകൊണ്ട് മണക്കുന്നത്, അതല്ല. ഇതെല്ലാം പ്രത്യക്ഷ വിഷയങ്ങളാണ്, നിശ്ചിത. ഇക്കാര്യത്തിൽ ആർക്കും തർക്കം ഇല്ലല്ലോ. ഇത് വെളുപ്പാണ്, ഈ കേൾക്കുന്നത് ഇന്ന ശബ്ദമാണ്, ഈ കണ്ണുകൊണ്ട് കാണുന്നത് ഇന്ന രൂപമാണ്, ഇക്കാര്യത്തിൽ തർക്കം. അപ്പോ അതെങ്ങനെയാണോ പ്രത്യക്ഷ വിഷയമായിരിക്കുന്നത്, നിശ്ചിതമായിരിക്കുന്നത്, വാദവിവാദരഹിതമായിരിക്കുന്നത്, അതുപോലെ ശാസ്ത്രാർത്ഥവും ശാസ്ത്ര താല്പര്യം. അത് എന്തായാലും ശരി, ദേവതാദി വിഷയം. ദേവതാദി എന്ന് വെച്ചാൽ ദേവത, പരമാത്മാവ് തുടങ്ങിയ വിഷയങ്ങളിൽ അവർക്ക് നിശ്ചിതം, അവരെ സംബന്ധിച്ച് നിശ്ചിതമാണ്. എന്തുകൊണ്ട്? അതെല്ലാം പ്രത്യക്ഷ വിഷയമാണെന്ന് അർത്ഥം, അല്ലെങ്കിൽ പ്രത്യക്ഷ വിഷയം പോലെയാണ്. ബാഹ്യമായ പ്രത്യക്ഷ വിഷയങ്ങൾ എങ്ങനെയാണോ അതുപോലെ യാതൊരു സംശയം കൂടാതെ ബോധിച്ചിരിക്കുന്നു. ആരാണോ ശാസ്ത്ര താല്പര്യത്തെ അനുസരിക്കുന്നത്, അതിനെ പിന്തുടരുന്നത്, അതിന് തടസ്സമായിരിക്കുന്ന ദർപ്പാദി ദോഷങ്ങളെ പരിഹരിച്ചിരിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ദേവതാദികൾ ഉൾപ്പെടെയുള്ള ശാസ്ത്ര വിഷയങ്ങളിൽ യാതൊരു സംശയമില്ല. ദേവതാദി എന്ന് വെച്ചാൽ ദേവത, അധിഷ്ഠം, പരമാത്മതത്വം തുടങ്ങിയ കാര്യങ്ങൾ. ശാസ്ത്രം എന്താണോ ജീവനെ ബോധിപ്പിക്കാൻ മുഖ്യമായി പ്രാധാന്യം ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആ വിഷയങ്ങളിലൊന്നും അവർക്ക് സംശയമില്ലെന്ന്. അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്നത്, ജീവൻ സംസാരിയാണോ അസംസാരി, പ്രജാപതി സംസാരിയാണോ അതോ പരമാത്മാവാണോ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും സമാധാനം ഉപാധി എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിച്ചുകൊണ്ടാണ്. അതിനെ സംസാരിയാക്കുന്നത്, അതിനെ അസംസാരി ആണെന്ന് പറയുന്നതും എല്ലാം ഉപാധിയെ അംഗീകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് എന്ന് മനസ്സിലാക്കുന്നത്.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് ആൻഡ് പെരിയപുരാണം ലെക്ചേഴ്സ് ഇൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശിവതത്വം. Programs in languages other than Tamil will be broadcast on Shaiva Lahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services.

Shivaya. You're listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya. ദ്വാദശ ജ്യോതിർലിംഗ സ്മരണം.

0: ஓம் நம சிவாய. யூ ஆர் லிஸ்னிங் டு சைவம்.org ரேடியோஸ், 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம்.org. ஓம் நம சிவாய.
1: ഇവരൊക്കെയാണെങ്കിൽ ഒരു പണി ചെയ്യും, രണ്ട് പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് രണ്ട് കാലും എടുത്ത് വെള്ളത്തിൽ ഇറക്കി വെച്ച് 500 വൾപ്പൂരെണ്ണ ഇട്ടുകൊടുത്ത് പഠിക്കടായിരുന്നു ഉറങ്ങുന്നു, എന്നിട്ട് വടിയായിട്ട് മുമ്പിൽ നിൽക്കും. ശരിയല്ല. അമ്മയിൽ നിന്നും അമ്മിയിലേക്കുള്ള പരിണാമമായി, ശിവത്തിൽ നിന്ന് ശവത്തിലേക്കുള്ള പരിണാമം. ശരിയല്ല. 18 വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ പരിണാമമാണ് വികാരത്തിൽ നിന്ന് ബുദ്ധിയിലേക്കുള്ള പരിണാമം. ഭക്തി ഒരു വൈകാരിക സായുജ്യത്തിന്റെ ലോകമാണ്. അത് മോക്ഷകാരണങ്ങളിൽ സർവശ്രേഷ്ഠമാണ്. അത് ആനന്ദമാണ്. ബുദ്ധിയെ അവിടെ കൊണ്ടുവന്നാണ് ചേർക്കേണ്ടത്. അനാഹതത്തിൽ കൊണ്ടുവന്ന് ചേർക്കണം. ബുദ്ധിയെ മോണിലേക്ക് കൊണ്ടുപോയാൽ അത് ആഹതമായി തീരും. ഈ സംഭാവ്യമായ വൈദിക മന്ത്രാംഗിത സംസ്കൃതിയുടെ സ്വരവിന്യാസ ചിന്തനം ഗുരുദേവൻ ഈ അവസാനത്തെ ശ്ലോകത്തിലാണ് സമന്വയിച്ചിരിക്കുന്നത്. ഓം നമ ശിവായ പഞ്ചാക്ഷരമാണ്, മന്ത്രങ്ങളിൽ സർവശ്രേഷ്ഠമാണ്. അത് അതിന്റെ അംഗന്യാസ കരന്യാസാദികളോടുകൂടി ഉപാസിച്ചാൽ മോക്ഷപ്രദവുമാണ്. അവിടെയാണ് കൊണ്ടുവന്ന് സമന്വയിപ്പിക്കുന്നത്. സമന്വയിപ്പിക്കുന്നതോ സമുജ്വലമായൊരു ബിംബത്തോടുകൂടിയാണ്, അതീവ സമുജ്വലമായി. നോക്കാം, അഗ്നിശൈലമേ അല്ലയോ ജ്യോതിർലിംഗമേ. ദ്വാദശ ജ്യോതിർലിംഗങ്ങളാണ് ക്ഷേത്രങ്ങളായി ഇന്ത്യയിലുള്ളത്. ഇതിൽ ഒരെണ്ണം ഏതാണ്ട് മുങ്ങിയും തോന്നി, നർമ്മദ വന്നതോടുകൂടി. ഭക്തന്മാരെയൊന്നും അത് വിഷമിപ്പിച്ചില്ല, കാരണം എല്ലാവരും ചേർന്നുണ്ടാക്കിയതാണല്ലോ. ഭാരതം ഒരിക്കലും ചെയ്യാത്ത വെള്ളക്കച്ചവടം അല്ലേ? അന്നവും വെള്ളവും വിൽക്കരുതെന്ന് പഠിപ്പിച്ചൊരു സംസ്കാരത്തിനകത്ത് വെള്ളം യൂറോപ്പിന് വിൽക്കാൻ, അങ്ങനല്ലേ? അറിയില്ല, ഒരാൾക്കും അറിയില്ല. ആ മെയിനായിട്ടുള്ളത് വെള്ളക്കച്ചവടം. പച്ചവെള്ളം വരെ കുപ്പിയിലാക്കി വിറ്റ് ജീവിക്കേണ്ടി വരുന്നൊരു തലമുറയിലെ പണ്ട് കാർന്നവന്മാർ പറഞ്ഞപ്പോൾ ഇത് നടപ്പാകുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഇടാ നോക്കിയോ, നീയൊക്കെ ഈ വെള്ളം വാങ്ങിച്ചു കുടിക്കേണ്ട ഒരു ദിവസം വരും. വെള്ളം കുപ്പിയിലാക്കി റെഡിയാക്കിയിട്ട് മനോരമ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, കേരളത്തിലെ മുഴുവൻ കുളത്തിലും മുഴുവൻ കിണറ്റിലും മുഴുവൻ സ്രോതസ്സിലും കോളിഫാം ബാക്ടീരിയയാണ്. അത് എല്ലാ അളവുകളെയും ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കോളിഫാം ബാക്ടീരിയ കൂടാതെ വെള്ളം കുടിക്കാൻ ഞങ്ങൾ ഇതാ കുപ്പിയിൽ തരാൻ പോകും. അരങ്ങ് തകർക്കാവുന്നതാണ് ഈ വെള്ളക്കച്ചവടം. അട്ടശൂല ജനപദാഹ എന്ന് നാരദൻ കണ്ടതുവരെ പറയുന്ന പ്രാചീനന്റെ സംസ്കൃതിയിൽ അന്നവും വെള്ളവും ഒരിക്കലും വിൽക്കരുതെന്ന് പഠിപ്പിച്ചൊരു സംസ്കൃതിയിൽ, അതിനുവേണ്ടി തയ്യാറായപ്പോഴേക്ക് ആ ഒരു ജ്യോതിർലിംഗവും വെള്ളത്തിലായിക്കൊണ്ടിരിക്കും. സന്ദർഭം വന്നപ്പോൾ ഒരല്പം വാൽകഷ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ, നമ്മുടെ വിഷയമല്ല. ജ്യോതിർലിംഗമേ അഗ്നിശൈലമേ, അഗ്നിശൈലം അഗ്നിപർവ്വതം ജ്യോതിർലിംഗത്തെയാണ് വിളിക്കുന്നത്. ഈ ജ്യോതിർലിംഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അല്ലയോ ജ്യോതിർലിംഗമേ അടിച്ചു വന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്നു, നിന്നെ അളക്കുന്നതിന് വേണ്ടി, നിന്റെ ആരംഭമറിയുന്നതിന് വേണ്ടി ഒരു പന്നി നിന്നെ അന്വേഷിച്ച് താഴേക്ക് പോയി, വെള്ളത്തിനടിയിലെ കൂളിയിട്ട് പോയി. ഒരു വരാഹം, ഒരു പന്നി നിന്റെ ആരംഭം അറിയാൻ താഴേക്ക് പാഞ്ഞു. ഭൂമി കുഴിച്ച് കുഴിച്ച് തേറ്റയുണ്ടല്ലോ, കൊണ്ട് ഭൂമിയെ കുഴിച്ച് കുഴിച്ച് പന്നി കുഴിക്കുന്നതാ, കുഴിച്ച് കുഴിച്ച് നിന്നെ അന്വേഷിച്ച് താഴേക്ക് പോയി. നിന്റെ അന്തമളക്കുന്നതിന് വേണ്ടി, നിന്റെ അവസാനം എവിടെയായിരിക്കുമെന്നറിയാൻ ഒരന്നവും പറഞ്ഞു. ഒരു ഹംസം പറന്നു താഴേക്ക്, കുഴിച്ചു കുഴിച്ചു പോയ പന്നിയും മുടി മുകളിലേക്ക് പോയ അന്നവും നിന്നെ ഇന്നും അടുത്തു കാണാൻ കഴിഞ്ഞില്ല. അടുത്തു കണ്ടതില്ല നിന്നെ. ഇവർ രണ്ടുപേരും പോയിട്ടും നിന്റെ ആരംഭമോ നിന്റെ അവസാനമോ കണ്ടതില്ല, ഇന്നോളം അതാരും കണ്ടിട്ടില്ല. നീ ഉടൻ ഇന്ദ്രിയങ്ങളോട്, ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളോടൊപ്പം എന്നെ എടുത്തു വിഴുങ്ങി, ജീവാത്മാവായ എന്നെ നിന്റെ സ്വരൂപത്തോട് അലിയിച്ചു ചേർത്ത് നടിച്ചിടും, നൃത്തം വയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നായക നാഥ ശിവായ നമ മംഗളസ്വരൂപനായ അവിടുത്തേക്ക് നമസ്കാരം. നമോ നമ നമസ്കാരം. ഇതൊരു സൂചിത കഥയും അതിനകത്തുണ്ട്. അടിക്കു പന്നി പോയി, ജീവാത്മാവിലെ ആത്മചൈതന്യത്തെ അറിയാൻ താഴേക്ക് അപാനനും മുകളിലേക്ക് പ്രാണനും സഞ്ചരിച്ചു. പ്രാണാപാനങ്ങൾ ഒരിക്കലും സംയോജിക്കാതെ തിരിച്ചറിയാതെ പ്രാണൻ വേർപെട്ട് ജനിമരണങ്ങൾ വീണ്ടും ഉണ്ടായി. ജനിമരണങ്ങളുടെ ഇതിഹാസം അറിയാൻ പ്രാണാപാന സമായുക്തത യജ്ഞമായി വേണം. അതൊരു തലം, അത് വ്യക്തി തലം. പ്രാണനെ അപാനനിലും അപാനനിലെ പ്രാണ അപാനനെ പ്രാണനിലും ഹോമിച്ചിട്ട് അപാനെ ജുഹ്വതി പ്രാണം, പ്രാണാപാനം തഥാപരി പ്രാണാപാനഗതിർമുക്വ പ്രാണായാമ പരായണ പ്രച്ഛർദന വിധാരണങ്ങൾ അറിയുന്നവർ അവരങ്ങനെയാണ് ഇതിന്റെ അളവളക്കുന്നത്. ജീവന്റെ ജീവനെ അളക്കാനായി ഈ ആളുകളൊക്കെ ഓടുന്നത്. ജീവനെ അളന്നാൽ പിണ്ടാട്ടത്തെ അളന്നാൽ ബ്രഹ്മാണ്ടത്തെ അളക്കാം. അതും പരാജയപ്പെട്ടാ നിൽക്കുന്ന, അതിനേക്കാൾ കൂടിയതാണ് ഈ സൂചിത കഥ. ജ്യോതിർലിംഗത്തിന്റെ ആരംഭമളക്കാൻ വിഷ്ണു വരാഹരൂപിയായി പോയി. കഥ കേട്ടിട്ടുണ്ടാവും. ബ്രഹ്മാവ് അന്നമായി പറന്നുയർന്നു, രണ്ടുപേരും കണ്ടില്ല, കണ്ടതില്ല നിന്നെ. അടുത്തു കണ്ടതില്ല നിന്നെ. ഇവർ രണ്ടുപേരും പോയിട്ടും നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അല്ലയോ അഗ്നിശൈലമേ
2: നീ എന്നെ ഇന്ദ്രിയങ്ങളോടുകൂടി ഉടനെ എടുത്തു വിഴുങ്ങി നിന്നോട് ചേർത്ത് നടമാടുമെങ്കിൽ ഏ നായക നമശിവായ മംഗളസ്വരൂപനായ അങ്ങയ്ക്ക് നമോവാകും. വീണ്ടും വീണ്ടും ഞാൻ നമിക്കുന്നു. ഇതാണ് അവസാനം ഭഗവാനിൽ ലയിക്കുന്ന ശരണാഗതിയുടെ സർവോത്കർഷ രൂപേണയുള്ള ഇതിവൃത്തം. ഏ നായകനായിരിക്കുന്നവനെ, എനിക്ക് പ്രഭുവായിരിക്കുന്നവനെ, അല്ലയോ ജ്യോതിർലിംഗമേ, നിന്റെ ആരംഭമടക്കുന്നതിന് പന്നി വരാഹരൂപം ധരിച്ച് വിഷ്ണു പോയി, അളക്കാൻ കഴിഞ്ഞില്ല. നിന്റെ വലിപ്പമളക്കാൻ അന്നം ഹംസം പറന്നു, അളന്നില്ല. താഴെ ഗൃഹസ്ഥന്മാർ നിന്നെ അളക്കുന്നതിന് ഭൂമി കുഴിച്ചു. ഓരോ വിത്തിന്റെയും മൂലമളക്കാൻ പോയി. നിന്റെ വലിപ്പമളക്കാൻ പരമഹംസന്മാർ ശ്രമിച്ചു. ഇങ്ങനെ രണ്ടർസം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രമം തുടരുന്നുണ്ട്. നീ അളവറ്റവനായി നിലകൊള്ളുക. ഹേ പ്രഭു നായക, നിന്നെ അളക്കാൻ ഹംസമെന്ന പ്രയോഗം ഗംഭീരമാണ്. നീരക്ഷീര വിവേകിതു ഹംസോ ഹംസ ബഹോ ബക എന്നാണ്. വെള്ളവും പാലും കൂടെ ചേർത്ത് അരയണ്ണത്തിന് കൊടുത്താൽ വെള്ളം കുത്തിക്കളഞ്ഞ് പാല് കുടിക്കുമെന്നാണ് ഐതിഹ്യം. അനിത്യമായതിനെ തള്ളി നിത്യമായതിനെ മാത്രം കാണുന്നവനാണ് പരമഹംസൻ. സന്യാസിമാരോടെ അവര് നിന്നെ അളക്കാൻ മുകളിലേക്കാ പോയെ. ഉത്തരായണ മാർഗത്തിൽ, സുഖമാർഗത്തിൽ, വിഹംഗമ മാർഗത്തിൽ മുകളിലേക്കാ പറഞ്ഞേ. ഈ കാണായ ഗൃഹസ്ഥന്മാരെല്ലാം വിപീലികാ മാർഗത്തിൽ താഴേക്കാ പോയെ. വിപീലികാ മാർഗം എന്ന് പറഞ്ഞാൽ ഉറുമ്പ് ഉറുമ്പരച്ച് അരിച്ചാൽ കല്ലും തെയ്യുമെന്ന മട്ടിൽ പതുക്കെ പതുക്കെയാ പോയെ. ഇവരൊക്കെ പോയിട്ടും നിന്റെ ആഴമിളക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് ചെയ്യാം, നീ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അളക്കാൻ ശ്രമിക്കുന്ന എന്നെ ഇന്ദ്രിയങ്ങളോടൊപ്പം, ഇനി ഒന്നും കാണാതിരിക്കാൻ ഈ ഇന്ദ്രിയങ്ങളോടൊപ്പം എടുത്തങ്ങ് വിഴുങ്ങുക, നിന്നെ ലയിപ്പിക്കുക. ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ. ഈ ചഷകം ഭുജിച്ച് ഭുജിച്ച് എനിക്ക് മതിയായിരിക്കുന്നു. ഇത് കേഴുന്ന പണിയാണ്. എന്നെ അവിടുന്ന് അങ്ങയിൽ ലയിപ്പിക്കണമേ. നാഥ പരമേശ്വര മംഗളസ്വരൂപനായിരിക്കുന്നവനെ അങ്ങയ്ക്കായിക്കൊണ്ട് എന്റെ നമസ്കാരം. വീണ്ടും വീണ്ടും നമസ്കാരം. ഇതാണ് ഗുരുദേവന്റെ സദാശിവ ദർശനം. അതിൽ പഞ്ചാക്ഷരത്തിൽ സദാശിവനെ കാണിച്ചു തന്ന് നിലകൊള്ളുന്ന ഗുരുവിന്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഗുരുക്കന്മാർ സമാധിയാകുന്നത് ആ പരമേശ്വരനിൽ ലയിക്കുക. ഇങ്ങനെ തന്നെ ആയിരിക്കാം പുണ്യശ്ലോകനായ പാരമ്പര്യ പ്രതിഷ്ഠ നേടിയിട്ടുള്ള ആ ആചാര്യവര് ലയിച്ചിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ പാവനങ്ങളായ സ്മരണങ്ങൾ സദാശിവ ദർശനത്തിലേക്ക് നമ്മെ എത്തിക്കട്ടെ. ബാക്കി കാവിഷ്യങ്ങളിലൊന്നും നമ്മെ എത്തിക്കാതിരിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പുണ്യശ്ലോകന്മാരെ കുറിച്ച് കേൾക്കാനും പറയാനും പഠിക്കാനും അവസരമുള്ളത് കൊണ്ട് ഏറ്റവും നല്ല കാലം ഈ കാലമായിരിക്കണം, കലികാലം. കാരണം ഭഗവത് ഉപാസനം ഭംഗിയായി നിർവഹിക്കാവുന്ന അത്രയേറെ വിഷയലോകങ്ങൾ ഉള്ളതുകൊണ്ട് ദേവന്മാർ തപസ്സികളെ ഒന്നും ഉപദ്രവിക്കാത്ത കാലമാണ് കലികാലം. മറ്റ് യുഗങ്ങളിൽ തപസ് ചെയ്താൽ വിഷയേന്ദ്രിയ വ്യാപാരങ്ങൾ കുറവായതുകൊണ്ട് ഉപദ്രവം കൂടും. ഇന്ന് ഉപദ്രവമൊന്നുമില്ല. ഭർത്താവ് നല്ല ഉപാസകനാണെങ്കിൽ ഭാര്യയ്ക്ക് സന്തോഷമായി, ഈ വയ്യാവരിയെ കൊണ്ട് ഇനി ചെല്ലില്ലല്ലോ, അവിടെ ഇരുന്നോട്ടെ. മക്കളെ അച്ഛൻ പൂജയില, ഭവനത്തില, ഉപാസനയില ഒന്നും പറയാൻ പോകണ്ട, അത് അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നൊരു വാശി വരുന്ന കാലമാണ്. അവിടെ ഒരു നല്ല കാലമാണ്. ഭാര്യ ഉപാസനയിലുമൊക്കെ ആണെങ്കിൽ ഭർത്താവ് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. എന്റെ ഏട്ടാ പറഞ്ഞിട്ടാ കാര്യം, രാവിലെ എഴുന്നേറ്റ് കുളിയും ദേവാലയവും പൂജയും ഭവനമായിട്ട് കുത്തിക്കുക, ഏതോ ഒരു സ്വാമിയാരെയോ ഏതോ ഒരു പക്വതയോ ഏതോ ഒരു ചിന്തനയോ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ കാര്യമൊക്കെ വെള്ളത്തിലേ, ഞാൻ ഇനി വല്ല വെള്ളവും കിട്ടണമെങ്കിൽ വേറെ ഒരു കൊണ്ട നിർത്താം. പിന്നെ ഒരു വേലക്കാരി ഉള്ളതുകൊണ്ട് സമയത്ത് ചായയും കാപ്പിയൊക്കെ കിട്ടുന്നത്, അപ്പൊ പിന്നെ ശല്യവും നമുക്ക് തീർന്നു, അവർക്കും പഠിക്കാം. ഇങ്ങനെ ഇത് നല്ല കാലം. ഇനി ആരെങ്കിലും എവിടെയിരുന്നെങ്കിൽ നാമം ചോദിച്ചാൽ അത് പോക്ക് കേസാണ് എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നുന്നത് കൊണ്ട് ഇത് വളരെ നല്ല കാലമാണ്. ഇത്രയും നല്ല വഴിക്ക് നീങ്ങാൻ പറ്റിയൊരു കാലം കലികാലം പോലെ അതീവ ശോഭനമായി ഈ കാലത്ത് ജനിക്കാനും പുണ്യശ്ലോകന്മാരായി ആചാര്യന്മാരെ സ്മരിക്കാനും അവരുടെ പാദകമലങ്ങളെ സ്പർശിക്കുവാനും അവർ നയിച്ച മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുവാനും അവർ കാണിച്ചു തന്ന ആ സദാശിവ ദർശനം സുസാധ്യമാക്കുവാനും കഴിയുന്ന ഈ കാലത്തിന് ആ കാലപുരുഷനും ഒരുപോലെ നമിച്ചുകൊണ്ട് ഇവിടെ വരുവാൻ യതീന്ദ്രനായ സമ്പ്രസാദാചാര്യനായ സാമ്പ്രദായിക ഗുരുവായ സ്വാമി ചിന്മയാനന്ദന്റെ സങ്കല്പങ്ങൾ കൊണ്ട് സുശോഭനമായ അന്തരീക്ഷത്തിൽ പ്രാതസ്മരണീയനായ ഒരു ആചാര്യനെ, ഗുരുനാരായണനെ സ്മരിക്കുവാനും ആ പാരമ്പര്യത്തിന്റെ കണ്ണി ഇഴചേർന്ന് നീങ്ങുവാനും ഇടയാക്കുന്ന സാമഞ്ജസ്യത്തിൽ ആനന്ദം കൊണ്ടുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരിയോ. എന്റെ വാക്കുകൾ, എന്റെ വൈഖരികൾ, ഞാൻ ഉപയോഗിച്ച ശൈലി, ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചു വരുമ്പോൾ പോരാ എന്ന് തോന്നുന്ന ഭാഗങ്ങൾ, ആ കൃത്യവിലോപങ്ങളെല്ലാം, വിശ്രദ്ധങ്ങളായ ബിംബങ്ങളെല്ലാം, അവയെല്ലാം എന്റെ അറിവില്ലായ്മയുള്ളത് മാത്രമാണ്. ഞാൻ പറഞ്ഞ നല്ലതെല്ലാം എന്റെ പാരമ്പര്യത്തിന്റെ ചമൽക്കാരം മാത്രമാണ്. എത്രത്തോളം എന്റെ തപസ്സും എന്റെ മേലുള്ള ഗുരുകാരുണ്യവും എന്റെ അച്ഛനമ്മമാരുടെ അനുഗ്രഹ വർഷങ്ങളും ഒക്കെയുണ്ടോ, അത്രത്തോളം മാത്രമേ നിങ്ങൾ എന്നിലൂടെ കേട്ടിട്ടുണ്ടാവൂ. പോരായ്മകൾ സമസ്തവും എന്റെ പരിമിതിയുടേതാണ്. അതിനുള്ള നിങ്ങളുടെ ഭർത്തനങ്ങൾ, നിങ്ങളുടെ തീർപ്പുകൾ എല്ലാം എന്നിൽ ഒതുക്കി നിർത്തണമേ എന്ന് അപേക്ഷിച്ച് ഭാരതീയരും അഭാരതീയരുമായ, പാശ്ചാത്യരും പൗരസ്ത്യരുമായ, ഭാവാതീതന്മാരായ എന്റെ ഗുരുകാരണവന്മാരുടെ, ആരുടെ കാൽനഹയെന്ന് മരീചികളെയാണോ ഞാൻ എന്നും പിന്തുടരാൻ ആഗ്രഹിച്ചത്, അവരുടെ നേരെ ഞാൻ നിമിത്തമാ പ്രവർത്തനങ്ങൾ നീട്ടരുതേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പോരായ്മകൾ അത്രയും എന്റെയും നന്മകൾ അത്രയും അവരുടേതുമാണ്. ആ പുണ്യശ്ലോകന്മാർക്കായി ആ നന്മകൾക്ക് നിങ്ങൾ നമസ്കരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസം ഭരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരിയോ. ഓം തത്സത്തന്നവേദ പൊരുളനവരതം പ്രജ്വലിക്കുന്ന ഇരിക്കുന്നു. ദിവ്യ സ്വന്ത ശ്രീകുണ്ട് പദാശ്രിത സുജനകീകാത്മബോധം വളർത്തി ശാന്താത്മാവൈ സദാ സ്മൃതിയോട് വില ചുന്തയുമേ സദ്ഗുരു നാരായണ കൃപാദപത്മം തൊഴുന്ന ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സത്യമല്ലാതെയുണ്ട്. പരമിതി ഒരു ദൈവം മറ്റനിക്കില്ല പറത്താൽ പരമശിവനദാമാചാര്യനെ കൈകൊള്ളുന്ന ഗംഗാ സംഗീതമൗലി ഭണിഗണം കൊണ്ടുള്ള മല്യങ്ങൾ തുംഗശ്രീ ചിതറുന്ന തിങ്കളുമണി നീടുന്ന കാലാന്തകൻ അംഗംവാദി ഗിരീന്ദ്രകന്യകതനിക്കായിട്ടു നൽകിയിടുവാൻ ചങ്ങന്നൂരമരുന്ന് ശങ്കരനിക്കറ്റം തുണച്ചീടണം. ഹരി ഓം. ഹരി
3: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ദാസ്യവൃത്തി ചെയ്യുന്നവനാണ്, അവന് ദാസ്യവൃത്തി ചെയ്യാനേ ഉള്ളൂ. അവന് വേദം പഠിക്കുന്നതിനുള്ള ബുദ്ധിയും ശേഷിയൊന്നും കാണത്തില്ല, അവന് പിന്നെ വേദം ഇരിക്കേണ്ട കാര്യമുണ്ട്. പിന്നല്ലോ, അപ്പൊ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ളതല്ല, ജന്മം കൊണ്ട് തന്നെ ശുദ്ധനായവനും അവന് വേദം പഠിക്കാവുന്നതാണ്. ഈ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ശാസ്ത്രധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതത്തിലും മറ്റും പറയുന്നുണ്ടെങ്കിലും അതൊരിക്കലും പ്രായോഗികമായി ഭാരതത്തിൽ ഒരിക്കലും നടപ്പിലാകാത്ത ഒരു കാര്യമാണ്. ഒരിക്കലും നടപ്പിലായിട്ടില്ല, അതൊരു ആശയം മാത്രമാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ശാസ്ത്രധർമ്മം എന്ന് പറയുന്നത് അതൊരിക്കലും നടപ്പിലായിട്ടില്ല, ഒരിക്കലും അത് നടപ്പിലാക്കാൻ പറ്റത്തുമില്ല. എന്തുകൊണ്ട്? നമ്മൾ പുരാണങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു നോക്കുക, അത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഒരിടത്തും ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ ഒന്നും പറയുന്നില്ല. മഹാഭാരതത്തിലും മറ്റുമൊക്കെ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഗുണകർമ്മം അനുസരിച്ചാണ്. ഒരുപാട് ഭാഗങ്ങളത് പറയുന്നുണ്ട്, ശാന്തി ഉറവത്തിൽ തന്നെ അത് വരുന്നുണ്ട്. പക്ഷെ പറയുന്നുണ്ടെങ്കിൽ അതൊരു ആശയം എന്നുള്ള നിലയ്ക്ക് നിലനിന്നിട്ടുള്ളൂ, അല്ലാതെ സമൂഹത്തിൽ അതൊരു വ്യവസ്ഥിതിയായി ഒരിക്കലും വന്നിട്ടില്ല. ഒരു ഉദാഹരണം മാത്രം പറയാം. ദ്രോണാചാര്യർ, അദ്ദേഹത്തിന്റെ പണി എന്തായിരുന്നു? യുദ്ധം ചെയ്യിക്കുക ചെയ്യുക അതായിരുന്നു പണി. പക്ഷെ അദ്ദേഹത്തിന് ഒരിടത്തും ക്ഷത്രിയനും മഹാഭാരതത്തിൽ പറഞ്ഞിട്ടില്ല, മറിച്ച് ബ്രാഹ്മണൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയെങ്കിലും മഹാഭാരതത്തിൽ ദ്രോണാചാര്യരെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെങ്കിൽ ദ്രോണാചാര്യരെ ഒരിക്കലും നമുക്ക് ക്ഷത്രിയനെന്ന് പറയാൻ പറ്റത്തില്ല, ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റത്തില്ല, ക്ഷത്രിയൻ എന്നേ പറയാൻ പറ്റും. അവസാനം യുദ്ധം ചെയ്താൽ മരിക്കുന്നത്, ബ്രാഹ്മണൻ യുദ്ധം ചെയ്തല്ലോ മരിക്കേണ്ടത്. പക്ഷെ അവിടെ യുദ്ധം ചെയ്താൽ മരിക്കുന്നു. പക്ഷെ ദ്രോണരെ എന്ത് പറയുന്നു? മഹാഭാരതത്തിൽ എവിടെ നോക്കിയാലും ഒരിടത്തും ദ്രോണരെ ക്ഷത്രിയൻ എന്ന് പറയത്തില്ല, ക്ഷാത്രകർമ്മമാണ് ചെയ്തത്, ബ്രാഹ്മണനെ പറയത്തുള്ളൂ. ഇതൊന്നും പറയാതിരിക്കുന്നതാണല്ല, എന്നാലും എന്നെ കൊണ്ട് പറയിക്കുന്നോണ്ട് ഞാനിത് പറയുകയാണ്. വേണമെന്നും പറഞ്ഞ് പറയുന്നതല്ല, പറയിച്ചാൽ പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെ? വിദ്യരെ നോക്കുക, വിദ്യരുടെ ജ്ഞാനിയാണ് ആദ്യന്തം, യുദ്ധം തന്നെ ഉപേക്ഷിച്ച ആളാണ്, യുദ്ധം ധരിച്ച ആളാണ്. പക്ഷെ വിദ്യരുടെ മഹാഭാരതത്തിൽ ഒരിടത്തും ബ്രാഹ്മണൻ എന്ന് പറയത്തില്ല, മറിച്ച് ശൂദ്രൻ എന്നേ പറയത്തുള്ളൂ. എവിടെയെങ്കിലും മഹാഭാരതത്തിൽ വിദ്യരനും ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനം ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ആ പട്ടികയിലേക്ക് വരുമ്പോ, ജാതി തിരിച്ചുള്ള പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് ശൂദ്രന്റെ പട്ടികയിലാണ് വിദ്യരനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഓരോരുത്തരും നോക്കുക മഹാഭാരതത്തിൽ. അപ്പോ അന്നത്തെയും വിഭജനം അനുസരിച്ച് ഇങ്ങനെ ഒരു ആശയം പറയുന്നുണ്ടെങ്കിലും രണ്ട് ആശയങ്ങളും നിലനിന്നിരുന്നു, ജന്മം കൊണ്ടുള്ള ജാതി, കർമ്മം കൊണ്ടുള്ള ജാതി. ഈ രണ്ട് ആശയങ്ങളും നിലനിന്നിരുന്നുവെങ്കിലും പ്രായോഗികമായി നടപ്പിലായിരുന്നത് ജന്മം കൊണ്ടുള്ള ജാതിയാണ്. സ്മൃതികളെല്ലാം അതിനനുസരിച്ചാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചല്ല. പക്ഷെ ഇത് ഇതെന്തെങ്കിലും യുക്തിക്ക് നിരക്കാത്തത് ഇതിൽ കാണും, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിന് യോജിക്കാത്തതൊക്കെ കാണും. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ മാറ്റാം, അതൊക്കെ വേറെ കാര്യം. പക്ഷെ പണ്ട് എന്താ പറഞ്ഞിരുന്നത് എന്നുള്ളതിനെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യം ഇല്ല. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അത് എന്തെങ്കിലും ന്യൂനതയാണെങ്കിൽ ആ ന്യൂനത അംഗീകരിക്കുക, ന്യൂനതകളെയൊക്കെ നമ്മൾ വെള്ളപൂശേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാനിതൊക്കെ വായിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. അപ്പോ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാ പറയുന്നത്? ഉള്ളത് ഉള്ളതുപോലെ പറയുക, മനസ്സിലാവുന്ന കാര്യങ്ങൾ, വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അത് ഉള്ളതുപോലെ തന്നെ പറയുക, അതിനെന്താ ദോഷം വരുന്നു? അതെന്തെങ്കിലും ആശ സംസ്കാരത്തിന് അതുകൊണ്ടുള്ള ദോഷമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിരിക്കുന്നതല്ലാണ് അത്തരം ദോഷങ്ങൾ, ഇനി ആ ദോഷങ്ങൾ വരാതിരിക്കുന്നതിന്. അച്ഛൻ അതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ആ ദോഷങ്ങൾ കടന്നു വരും. അതുകൊണ്ട് അത് കടന്നു വരാതിരിക്കുന്നതിനും അതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വേദത്തിന്റെ കാലത്തിൽ ഇന്നുള്ള ഗവേഷകന്മാർ പറയുന്നു അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഇല്ലായിരുന്നു, ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉച്ച നീതിത്വങ്ങളൊന്നും ഇല്ലായിരുന്നു, വേദം എല്ലാവർക്കും പഠിക്കാമായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് വേദം പഠിക്കാമായിരുന്നു, സ്ത്രീകൾക്ക് ഗായത്രി ജപിക്കാമായിരുന്നു, യാഗവും മറ്റും ചെയ്യാമായിരുന്നു, സ്ത്രീകൾക്ക് സന്യാസമാകാമായിരുന്നു. അതെല്ലാം ശങ്കരാചാര്യർ ബ്രഹ്മസൂത്രത്തിൽ തന്നെ പറയുന്നു, വാചസ്പതി തുടങ്ങിയ മൈത്രേയി തുടങ്ങിയവരുടെയൊക്കെ കാര്യം പറഞ്ഞിട്ട് സ്ത്രീക്ക് സന്യാസത്തിനോട് അധികാരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് സ്മൃതികൾക്ക് പ്രാബല്യം എന്ന ഒരു കാലം വന്നപ്പോൾ ഇതെല്ലാം തിരിച്ച്, അതാണ് പൗരോഹിത്യ മേധാവിത്വമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ ചില വ്യക്തികൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് പല നിയമങ്ങളും പിന്നീട് ഉണ്ടാക്കി, ആ നിയമങ്ങൾ ഉണ്ടാക്കി ചേർത്തതാണ് മനുസ്മൃതിയിലും, എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന മനുസ്മൃതി. ആ മനുസ്മൃതിയിലും ഇങ്ങനെ ഇങ്ങനെ ഇത്തരത്തിലല്ലാത്ത ഒരു മനുസ്മൃതി ഉണ്ടെങ്കിൽ മനുനാ യുക്തം തദ്ഭൈഷജം, ശങ്കരാചാര്യ പറയുന്നതാണ് മനു എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് മരുന്നാണ്, എന്നുവെച്ചാൽ അതിൽ തന്നെ യാതൊന്നും നമുക്ക് കളയാനില്ലെന്നാണ്. പക്ഷെ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന മനസ്സിലായി മനുഷ്യന്റെ സാമൂഹ്യ നീതിക്ക് ഒരു തരത്തിലും നിരക്കാൻ വയ്യാത്ത കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് സ്വീകരിക്കണം. അതിനെല്ലാം ഇനി വ്യാഖ്യാനിച്ച് ശരിയാക്കുന്നതിനും നല്ലത്. അപ്പൊ അതിനുള്ള അബദ്ധം എന്ന് പറയുന്ന കുറച്ചുകൂടെ യോഗ്യതയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ മറിച്ചും തിരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചതിനെയൊക്കെ ശരിയാക്കി കൊണ്ടുവരണം, അത് വലിയ പാടാണ്. അടുപ്പാവിനെ അങ്ങ് തള്ളിക്കളയുക, അതാണ്. അതായത് അങ്ങനെയുള്ള ഭാഗങ്ങളെ, നല്ല ഭാഗങ്ങളെ സ്വീകരിക്കുക. മൊത്തം ഗ്രന്ഥങ്ങൾ അബദ്ധമെന്നല്ല, അതിന് സ്വീകാര്യമായ ഭാഗങ്ങൾ സ്വീകരിക്കുക. അപ്പൊ ബ്രഹ്മസൂത്രം പഠിക്കുമ്പോ ഈ അപശൂദ്രാധികരണം പ്രക്ഷിപ്തം എന്ന് പറയുന്നതിന് നല്ലത്, അതിന് നമുക്ക് സ്വീകരിക്കാൻ വയ്യാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയുക. ഇന്നത്തെ കാലത്തിന് നിരക്കാത്തതാണ്. സ്വീകരിക്കാവുന്ന ഭാഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക, അതായിരിക്കും കുറച്ചുകൂടി ആർജവമായ നിലപാടെന്നാണ്. അതായത് സത്യസന്ധമായ നിലപാട് അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ബ്രഹ്മസൂത്രം പഠിപ്പിച്ചിട്ടുള്ളപ്പോൾ പലതവണ ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്താണ് ബ്രഹ്മസൂത്രം പിന്നെ അപശൂദ്രാധികരണം പഠിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചതിന് ശേഷം ഇത് അസംബന്ധമാണ് വെട്ടിത്തമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അല്ല ഇത് വേറെ ആരെങ്കിലും എഴുതി ചേർത്താണെന്ന് അല്ല. പക്ഷെ എന്നെ പഠിപ്പിച്ച ആൾ പറഞ്ഞിരുന്ന അങ്ങനെയല്ല, ഇത് ആചാര്യസ്വാമികൾ എഴുതി തന്നെയാണ്, ഇത് വേണം നടപ്പിലാകേണ്ടത്, ഇന്ന് നടപ്പിലാകുന്നില്ല. അതാണ് ഇന്നത്തെ ഈ ലോകത്തിന്റെ സകല തകരാറുകൾക്കും കുഴപ്പ. ഈ ശൂദ്രന്മാര് വേദം പഠിച്ചതാണ് എന്നാണ് എന്നെ പഠിപ്പിച്ചാണ് എന്നെ പഠിപ്പിച്ചത്. ഈ കാര്യത്തിൽ ഞാനും എന്റെ ഗുരുവും തമ്മിൽ അവസര വ്യത്യാസമുണ്ട്. ഞങ്ങൾ വഴക്ക് കൂടിയിട്ടുണ്ട്. അവസാനം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ശൂദ്രനായതുകൊണ്ടാണ് നീ ഇതിനെ സമർത്ഥിക്കുന്നത്, ഞാൻ ബ്രാഹ്മണനായതുകൊണ്ട് ഞാൻ ഇതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇത് യോജിക്കാൻ പറ്റിയിട്ടില്ല ഒരിക്കൽ. അപ്പൊ ഇതിങ്ങനെയാണ് നടന്നു വരുന്നത്. ഇതിന്റെ സമ്പ്രദായം ഇതാണ്. ഇത് പഠിക്കുന്നവര് ഇത് ആ സമ്പ്രദായത്തിലൂടെ ഇന്നും ഇത് പഠിപ്പിച്ചു വരുന്നത് അങ്ങനെയാണ്. ഈ പറയുന്ന ഇത്തരം വേദഭാഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ശുക്ലചതുർവേദത്തിൽ. പക്ഷെ ഇതിനെ ഒന്നും ശങ്കരാചാര്യ ഒരിടത്തും ഉദ്ധരിച്ചതായി കണ്ടിട്ടില്ല. അതായത് ശൂദ്രനും വേദം പഠിക്കാമെന്ന് പറയുന്ന ഭാഗം. പക്ഷെ വേദത്തിൽ മറ്റും സ്ത്രീകളെ വേദം പഠിപ്പിക്കത്തില്ല. സ്ത്രീകൾ ഉപനിഷത്ത് ഭാഷ സഹിതം പഠിപ്പിക്കുന്നിടത്ത് സ്ത്രീകളെ കേൾക്കാൻ അനുവദിക്കത്തില്ല. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലും മറ്റും ഭാഷ്യം പഠിപ്പിക്കത്തില്ല. ഇനി ഉപനിഷത്തുകൾ പഠിപ്പിക്കുമ്പോൾ സ്ത്രീകളെ കൊണ്ട് അത് ഉച്ചരിപ്പിക്കത്തില്ല. പുരുഷന്മാരുണ്ടെങ്കിൽ ഉച്ചരിക്കും, അത് ബ്രാഹ്മണരാണെങ്കിലും ഉച്ചരിപ്പിക്കത്തുള്ളൂ, അല്ലാത്തവർ ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറയും. എന്നിട്ട് എന്നെ പഠിപ്പിച്ച ആൾ പോലും അങ്ങനെയാണ്. വേദമന്ത്രങ്ങൾ ചെല്ലുമ്പോൾ പറയും അത് പിന്നെ ഉച്ചരിക്കാൻ പാടില്ല, അത് ബ്രാഹ്മണരുണ്ടെങ്കിൽ ഉച്ചരിക്കാം, അല്ലാത്തവർ ഉച്ചരിക്കരുതെന്ന് പറയും. അപ്പൊ ഞങ്ങളെല്ലാം പേര് ഉച്ചരിക്കും. ഉച്ചരിക്കുമ്പോൾ ചോദിക്കും നിങ്ങളൊക്കെ ബ്രാഹ്മണരാണ്, ഞങ്ങൾ നിങ്ങൾക്ക് ബ്രാഹ്മണരാണെന്ന് പറയും, ഞങ്ങൾ ഉച്ചരിക്കുമെന്ന് പറയാം. പിന്നെ ഒന്നും മണ്ടത്തില്ല. അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് ഉച്ചരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ബ്രാഹ്മണരാണ് എന്ന് പറയും. അങ്ങനെ ഉച്ചരിച്ചാണ് ഇത് പഠിച്ചത്, അല്ലാതെ പഠിക്കാൻ പാടില്ലെന്നാണ്. ഇതാണ് ഈ അധ്യയന ക്രമം. അത് അവകാശപ്പെടുന്നത് ശങ്കരാചാര്യര് അന്ന് തുടങ്ങിവെച്ച ക്രമമാണ് ഞങ്ങൾ ഇന്നും പരിപാലിച്ചു വരുന്നത്. ഇതെല്ലാവരും അതുകൊണ്ട് ഇത് വർഷിത്തമാണ് വേറെ ഒരാൾ എഴുതി ചേർത്തെന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആചാര്യസ്വാമികളോട് അദ്വൈത ആചാര്യൻ എന്നുള്ളതിലേക്ക് നമുക്ക് ബഹുമാനക്കുറവ് തോന്നേണ്ട കാര്യമില്ല. ഏറ്റവും അന്നത്തെ അദ്ദേഹത്തിന്റെ സമൂഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് സ്മൃതികളെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ശങ്കരാചാര്യര് പ്രക്ഷിപ്തം എന്ന് പറഞ്ഞ ബാക്കിയുള്ള എല്ലാ ആചാര്യന്മാരുടെ കാര്യത്തിനും ഇത് പറയേണ്ടി വരും. അപ്പോൾ പൂർവമീമാംസയിലെ അപശൂദ്രാധികരണം പ്രക്ഷിപ്തം എന്ന് പറയേണ്ടി വരും. അതെല്ലാം അത് പറയുന്നതൊക്കെ പ്രയാസമാണ്, അങ്ങനെ പറയുന്നതിന്. അതുകൊണ്ടിത് ആചാര്യസ്വാമികൾ എഴുതി വെച്ച് തന്നെയാണ്. അതുകൊണ്ട് അദ്വൈത സിദ്ധാന്തത്തിന് അതുകൊണ്ട് പറയുന്നു. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വ്യവഹാരേ ഭാട്ടനയം, കുമാരനഭട്ടന്റെ രീതിയെ സ്വീകരിച്ചോണം എന്നാണ് വ്യവഹാരത്തിൽ. അതായത് മറ്റ് ക്രിയാകലാപങ്ങളെല്ലാം വരുന്ന സമയത്ത് കുമാരനഭട്ടൻ എന്ത് പറഞ്ഞു അതനുസരിച്ച് ചെയ്തോണമെന്നാണ്. കാരണം അദ്വൈതത്തിൽ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ലല്ലോ, കർമ്മകാന്ഡത്തെ കുറിച്ച് അദ്വൈതത്തിൽ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ വരുന്ന ഭാഗത്തെല്ലാം കുമാരനഭട്ടൻ എന്ത് പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച്. കുമാരനഭട്ടൻ പറയുന്നത് വെച്ചാൽ പൂർവമീമാംസയുടെ മതം. പൂർവമീമാംസ എന്ന് പറയുമ്പോൾ ഈ അവശൂദ്ര അധികരണത്തെ മറ്റും സ്വീകരിക്കുന്ന ഭാഗം. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തുകൊള്ളണമെന്നാണ്. അതുകൊണ്ട് സന്യാസത്തിന് പോലും ബ്രാഹ്മണേതരർക്ക് അവകാശമില്ല എന്നുള്ളതാണ് ബ്രാഹ്മണ സമുദായത്തിൽ ജനിക്കാത്തവർക്ക് സന്യാസത്തിന് അവകാശമില്ല എന്നുള്ളതാണ് സിദ്ധാന്തം. അതായത് അദ്വൈതികൾ ശങ്കര പരമ്പരയിൽപ്പെട്ടവർ സ്വീകരിച്ചിരിക്കുന്ന മുഖ്യമായ സിദ്ധാന്തം. പിന്നെ വേണ്ടി വന്ന എന്നാണ് അത്, ശങ്കരാചാര്യർ അതിനെ അനുകൂലിക്കുന്നില്ല. പിന്നെ വേണ്ടി വന്നാൽ ശങ്കര മത്സവന സരസ്വതി പോലുള്ളവരൊന്നും സ്വീകരിക്കുന്നില്ല. പിന്നെ വേണ്ടി വന്നാൽ ക്ഷത്രിയനും വൈശ്യനും സന്യാസമാകാം, അത്രമാത്രം ശ്രീശരാചാര്യര് അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അത്രയും യോഗ്യനായി കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് ശേഷമുള്ള എന്താണ് ശൂദ്രൻ. ഈ ശൂദ്രൻ എന്ന് പറയുമ്പോ ഈ ചതുർവർണ്ണത്തിൽ പെടുന്നേ ഉള്ളൂ, മനുഷ്യരിലായി പെടുന്നില്ല. ഇനി വർണ്ണം ബാക്കിയമായി കിടക്കുന്നുണ്ട്, ബാക്കിയുള്ള ഭൂരിപക്ഷം. ന്യൂനപക്ഷമാണ് ചാതുർവർണ്ണത്തിൽ പെടുന്നത്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചാതുർവർണ്ണത്തിന് പുറത്താണ്, അവരെ വർണ്ണ ബാക്കിയം എന്ന് പറയും. അപ്പൊ അവർക്കൊന്നും ഈ സന്യാസത്തിനും അവകാശമില്ല, അധികാരമില്ലെന്നാണ് ഈ ശങ്കര പരമ്പരയില് ഇന്നും അവർ വിധിച്ചു വരുന്നത്, സ്വീകരിച്ചു വരുന്നത് ആയിട്ടുള്ള നിയമമാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി വേണം ഇതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഉള്ള ദോഷങ്ങൾ ഒരുപാട് വന്നു. ഇങ്ങനെ സാമൂഹികമായി ഒരു സമത്വമില്ലാത്ത ഒരു വ്യവസ്ഥയെ സ്വീകരിച്ചതാണ് ഈ ഭാരതത്തിന്റെ ഏറ്റവും വലിയ വിപത്ത്. ഭാരതത്തിന് വന്ന ഏറ്റവും വലിയ പരാജയം അതാണ്, ഭാരതത്തിന് വന്ന ഏറ്റവും വലിയ നാശം അതാണ്. അതായത് പുരോഹിതന്മാർ അവരുടെ സൗകര്യത്തിന് വേണ്ടി ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ചു. ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ പിൽക്കാലത്ത് വന്ന ദയാനന്ദ സരസ്വതി പോലെയുള്ള ആൾക്കാരെ ഇതിനെ നിഷേധിച്ചുകൊണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അതായത് ഈ വേദത്തിൽ വരുന്ന ഒരുപാട് സംബന്ധങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും നിഷേധിക്കുകയും അങ്ങനെയുള്ള ഭാഗങ്ങളെ വേദമേ അങ്ങ് നിഷേധിച്ചു. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിനും രക്ഷപ്പെടാൻ പറ്റില്ല, അദ്ദേഹത്തെ ഹിംസിച്ചു കളഞ്ഞു. അതിനു മുമ്പ് തന്നെ ശ്രീബുദ്ധൻ, ഈ ശ്രീബുദ്ധൻ ഈ വേദത്തെ നിഷേധിച്ചത് തന്നെ ഇതിനെ ഹിംസയും ഇതിൽ വരുന്ന ഹിംസ എന്നിട്ട് ഇതിനെ ആ തരത്തിൽ വ്യാഖ്യാനിച്ചതുകൊണ്ട് വേദത്തിൽ ഉണ്ടെന്നുള്ളതല്ല, വേദത്തെ ആ തരത്തിൽ വ്യാഖ്യാനിക്കുകയും ഇത് ഒരു കാലത്ത് ഭാരതം മുഴുവൻ ഈ ആട്ടിന്റെ കരച്ചിലെ കേൾക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാണ്. ഒരു ആട് കരയുന്നതെന്ന് വെച്ചാൽ എല്ലായിടത്തും യാഗം, എല്ലായിടത്തും ആട്ടിനെ കൊല്ലുക, യാഗത്തിൽ കൊല്ലുന്നത് ആടിനെയാണ്, അതിനെ വെട്ടുക. അപ്പൊ അതിന്റെ കരച്ചില് ഭാരതത്തിൽ മുഴങ്ങിയെന്ന. അപ്പൊ ആ സമയത്താണ് ശ്രീബുദ്ധൻ അവതരിച്ചിട്ട് ഈ ഹിംസയെ നിഷേധിക്കണം. അപ്പൊ വേദത്തെ അംഗീകരിച്ചുകൊണ്ട് ഹിംസയെ നിഷേധിക്കാൻ ഒക്കത്തില്ല, കാരണം വേദത്തെ ആ രീതിയിൽ വ്യാഖ്യാനിച്ച് ഹിംസാപരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ പുരോഹിതന്മാർക്കെല്ലാം ഇറച്ചി തിന്നുന്നതിനുള്ള ആഗ്രഹം വന്നപ്പോൾ അവർ വേദത്തെ അതിനനുസരിച്ച് വ്യാഖ്യാനിച്ചു, മാംസഭക്ഷണം അതിന്റെ ഒരു ഭാഗമാക്കി, എന്നിട്ട് മാംസഭക്ഷണത്തിന് വേണ്ടി വേദത്തിൽ ഹിംസ ഉണ്ടെന്ന് വരുത്തി തീർത്ത്. അപ്പൊ ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ശ്രീബുദ്ധൻ, അതായത് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ്, ആ കാരുണ്യം കൊണ്ട് വേദത്തെ തന്നെ അങ്ങനെ ശേഖരിച്ചു. ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ഇത് ശരിയാക്കാൻ പറ്റത്തില്ല, കാരണം ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ശരിയാക്കാൻ പോയി കഴിഞ്ഞാൽ ദയാനന്ദ സരസ്വതിക്ക് പറ്റിയതുപോലെ പറ്റും, അദ്ദേഹത്തെ ഹിംസിച്ചു കാണും, അതേ അബദ്ധം പറ്റും. അതുകൊണ്ട് കാരണം അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ഇതിന് ഹിംസ പറഞ്ഞിട്ടില്ലെന്ന് വ്യാഖ്യാനിക്കാൻ പോകണം. അങ്ങനെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ വാദകോലാഹലങ്ങളിൽ ചെന്ന് കാടും, പിന്നെ കൈ കൊള്ളാൻ അവസാനം ചെയ്യും. അതാണ് ഈ ശാസ്ത്രാർത്ഥ ഭാഗത്തിൽ അവസാനം സംഭവിക്കുന്നത്, എതിരാളി അടിച്ചോടിക്കുക എന്നുള്ളതാണ്. ദയാനന്ദ സ്വാമിയൊക്കെ കാശിയിൽ വെച്ച് അടിച്ചോടിച്ചിട്ടുണ്ട് ശാസ്ത്രാർത്ഥവാദം നടക്കുമ്പോൾ. അപ്പൊ പിന്നെ അത് വരും. അപ്പൊ ഇത് മനസ്സിലായിക്കൊണ്ട് ശ്രീബുദ്ധൻ എന്ത് ചെയ്തു, ഇതിനെ അങ്ങ് നിഷേധിച്ചു, ഇതേ വേണ്ടാന്ന് പറഞ്ഞു, ഇതില്ലാതെ മതി എന്ന് പറഞ്ഞു. ഈ വേദത്തെ നിഷേധിച്ചിട്ട് ആ കാരുണ്യം കൊണ്ട് അദ്ദേഹം തത്വത്തെ ഉപദേശിച്ചു. അപ്പൊ വേദത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നിഷേധിക്കേണ്ടി വന്നു, അല്ലാതെ ഈ വൈദിക ഹിംസയെ നിഷേധിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ശങ്കരാചാര്യർ വന്നിട്ട് എന്ത് ചെയ്തു, വേദത്തെ അംഗീകരിച്ചു. അതുകൊണ്ടാണ് ശങ്കരാചാര്യ ബുദ്ധൻ ഇവിടെ നിന്ന് നിഷ്കാസിതനായി പോയത്. അതുകൊണ്ടാണ് വേദത്തെ നിഷേധിച്ചുകൊണ്ട് ശങ്കരാചാര്യർ എന്ത് ചെയ്തു, ഇതിനെ അംഗീകരിച്ചു. വേദത്തെ അംഗീകരിച്ചുകൊണ്ട് അതിന്റെ ഹിംസയെ നിഷേധിക്കാൻ വേണ്ടി കർമ്മകാന്ഡത്തിന്റെ പ്രാധാന്യത്തെ കുറച്ചു. കർമ്മകാന്ഡത്തെ പാടെ നിഷേധിച്ചില്ല, പക്ഷെ കർമ്മകാന്ഡത്തിന്റെ പ്രാധാന്യത്തെ കുറച്ചു. കാരണം മോക്ഷത്തിന് അത് നേരിട്ട് ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പ്രാധാന്യം കുറഞ്ഞു. അപ്പോ മനുഷ്യനെ കർമ്മകാന്ഡത്തിൽ നിന്ന് മാറ്റി ജ്ഞാനകാന്ഡത്തിലേക്ക് അവന്റെ ശ്രദ്ധയെ തിരിച്ചുവിട്ടു. അതാണ് ശങ്കരാചാര്യ ചെയ്ത ഏറ്റവും വലിയ ഉപകാരം. അപ്പൊ കർമ്മകാന്ഡത്തിൽ നിന്ന് അവന്റെ ശ്രദ്ധയെ തിരിച്ച് ജ്ഞാനകാന്ഡത്തിലേക്ക് മാറ്റിയപ്പോ ഈ ഹിംസകൾ കുറഞ്ഞു. അതിന്റെ പേരിലുള്ള ഒരുപാട് ദോഷങ്ങൾ ശങ്കരാചാര്യർ പരിഹരിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാരതത്വം ഒന്ന് രക്ഷിച്ചു. പക്ഷേ ആ ചാതുർവർണ്ണയത്തിന്റെ ഉച്ചനീചത്വങ്ങളെ കൂടി നിഷേധിക്കാനുള്ള വിചാര ബുദ്ധി ശങ്കരാചാര്യർക്ക് ഉണ്ടായില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദീർഘവീക്ഷണം ഇല്ലാതെ പോയി. അതുകൊണ്ട് അതിനെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങള് പൂർവ്വമീമാംസയുടെ ചൂടുപിടിച്ച് തന്നെ അംഗീകരിച്ചു. അതിന്റേതായ ദോഷം പിൽക്കാലത്ത് നമുക്ക് ഉണ്ടാവുകയും ചെയ്തു. അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ നാശത്തിന് പ്രധാന കാരണം വൈദേശിക ആക്രമണമോ വിദേശാധിപത്യമോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ഈ ഇവിടെ തന്നെ ഉണ്ടായ ഇത്തരം ദുർവ്യാഖ്യാനങ്ങളും സ്വാർത്ഥതയും ഒക്കെയാണ് ഇവിടുത്തെ നാശത്തിന് പ്രധാന കാരണമായി തീർന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു നോക്കുക, ഈ നമ്മുടെ ഈ ധർമ്മശാസ്ത്രങ്ങളെല്ലാം ഒന്ന് പഠിച്ചു നോക്കുക. ഇവിടെ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, ഈ യാഗാദി കർമ്മങ്ങൾ ക്ഷത്രിയന്മാരാണ് രാജാക്കന്മാര് അവരുപദേശിക്കുന്നത്, പുരോഹിതന്മാരാണ്. അവരെന്താണ് ഉപദേശിക്കുന്നത്? അർജുനന് ധനഞ്ജയൻ എന്നുള്ള പേരെന്തുകൊണ്ടാണ് വന്നത്? യാഗത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ധാരാളം ധനം സംഭരിച്ചുകൊണ്ടാണ് ധനഞ്ജയൻ എന്ന പേര് വന്നത്. അപ്പോ ഈ രാജാക്കന്മാരുടെയൊക്കെ ജോലി എന്ന് പറയുന്നതാണ് ധനഞ്ജയന്മാരാകുകയാണ്. അതായത് അന്യ രാജ്യങ്ങളാണ്, ചെറു ചെറു നാട്ടുരാജ്യങ്ങളാണ് അന്യ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, ധനം കൊണ്ടുവരിക. ധനം കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? എടുക്കുന്നിട്ട് യാഗം ചെയ്യണം. യാഗം ചെയ്യുന്നതുകൊണ്ട് ആർക്കാണ് ഇതിന്റെ ഗുണം? പുരോഹിതനാണ്. എന്തുകൊണ്ട്? ഈ യാഗത്തിൽ കൊണ്ടുവന്ന ധനം മുഴുവൻ ചെലവഴിക്കണം, എന്നുവെച്ചാൽ സർവസ്വ ദക്ഷിണ, സർവ്വം ദക്ഷിണയായിട്ട് പുരോഹിതന് കൊടുക്കണം. അന്യ രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി സമ്പത്ത് കൊണ്ടുവന്ന് യാഗം ചെയ്തിട്ട് പുരോഹിതന് അത് ദക്ഷിണയായിട്ട് കൊടുക്കും. അങ്ങനെ പുരോഹിതനായിട്ട് ദക്ഷിണയായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ തീരും. തീർന്നു കഴിഞ്ഞാൽ എന്താണ്? ക്ഷത്രിയന്റെ ധർമ്മം മുറിഞ്ഞ് യുദ്ധം ചെയ്യുകയാണ്. ശത്രുവിന്റെ മുമ്പിൽ ഒരിക്കലും പിന്തിരിയാതെ യുദ്ധം ചെയ്യണം. അടുത്ത രാജ്യത്തെ വീണ്ടും ആക്രമിക്കണം, കീഴ്പ്പെടുത്തണം, ധനം കൊണ്ടുവരണം, യുദ്ധം ചെയ്യണം. അപ്പൊ സമ്പത്തെല്ലാം എവിടെ പോയി? പുരോഹിതന്റെ കയ്യിൽ വന്നു. അപ്പൊ ഈ സമ്പത്തെല്ലാം, അപ്പൊ സമ്പത്തിന്റെ നീതിപൂർവകമായ വിനിമയം സമൂഹത്തിൽ ഇല്ലാതെ വന്നു. മറിച്ച് യാഗമെല്ലാം ചൂഷണത്തിനുള്ള ഒരു ഉപാധിയായി മാറി, പുരോഹിത വർഗത്തിന്റെ ചൂഷണ ഉപാധികളായി മാറി ഈ സമ്പത്തെല്ലാം ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചു. ആ സമ്പത്ത് ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചപ്പോ രാഷ്ട്രം ദുർബലമായി. ഈ സമ്പത്തെല്ലാം ഇവരെന്ത് ചെയ്യും? ഇതെങ്ങനെ വിനിയോഗിക്കും? അതിനുവേണ്ടി സമ്പത്തെല്ലാം കൊണ്ടുവന്ന് അമ്പലങ്ങളിലും മറ്റും പൊന്നായും വെള്ളിയായും ഒക്കെ സൂക്ഷിച്ചു വെച്ചു. അപ്പോ വിദേശത്ത് നിന്ന് കൊള്ളക്കാർ കടന്നു വന്നു, നീതിബോധമില്ലാത്ത കൊള്ളക്കാർ കടന്നു വന്ന് ഇവിടെയുള്ള അമ്പലങ്ങളെല്ലാം ഇടിച്ചു പൊളിച്ചു. സോമനാഥ ക്ഷേത്രമൊക്കെ എത്രയോ ആക്രമിച്ചു. എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത്? സമ്പത്തെല്ലാം അന്നത്തെ ട്രഷറി ആയിരുന്നു അമ്പലം എന്ന് പറയുന്നത്, ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ്. ഇതൊക്കെയാണ് പൗരോഹിത്യത്തിന്റെ ദോഷം. അപ്പൊ രാഷ്ട്രങ്ങളെല്ലാം ഛിദ്രമായി, ദുർബലമായി. എന്തുകൊണ്ട്? എന്നും രാജാക്കന്മാരുടെ ജോലി യുദ്ധം ചെയ്യുകയാണ്. യുദ്ധം ചെയ്യുക, പരസ്പരം അടിക്കുക, സമ്പത്തുണ്ടാക്കുക, യാഗം ചെയ്യുക. ആ യാഗത്തിലൂടെ ഇങ്ങനെ ഇതിന്റെ ദോഷവശമാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ നല്ല വശം ഇല്ലെന്നല്ല പറയുന്നത്, യാഗത്തിനും വെച്ചാൽ നല്ല വശമുണ്ട്. പക്ഷേ ഈ പൗരോഹിത്യത്തിന്റെ ദോഷവശമാണ് ഈ പറയുന്നത്. എന്നുകൊണ്ട് പറയിക്കുന്നതാണ്, ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല. അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മുടെ രാഷ്ട്രം ദുർബലമായി. ഈ യാഗത്തിന്റെ പേരിൽ വിദേശാധിപത്യം വന്നു, അതിന്റെ പേരിൽ ഇത് കൂടുതൽ നശിച്ചു. ഇതെല്ലാം ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഈ വിഷയത്തെ കുറിച്ച് പറയണമെങ്കിൽ ബ്രഹ്മസൂത്രത്തെ കുറിച്ച് പറയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയാനുണ്ട്. സർക്കാരും അത് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട പല ഭാഗങ്ങളും ഇതിനകത്തുണ്ട് എന്നൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വേദാധ്യയന സ്മൃതികളിൽ പണ്ട് ശൂദ്രർക്ക് നിഷേധിച്ചിരുന്നു, ശങ്കരാചാര്യർ അതിനെ അംഗീകരിച്ചിരുന്നു, പൂർവമീമാംസകർ അതിനെ അംഗീകരിച്ചിരുന്നു. നമ്മുടെ ഈ ശാസ്ത്രങ്ങൾ എഴുതിയിട്ടുള്ള മിക്കവാറും എല്ലാവരും ഇത്തരം ഈ ഒരു വ്യവസ്ഥിതി അംഗീകരിച്ചിരുന്നു. എല്ലാ ശാസ്ത്രങ്ങളിലും എല്ലാ ദർശനങ്ങളിലും ഒരു ദർശനത്തിലും അതിന് അപവാദം കിട്ടുന്നത് വളരെ കുറവാണ്. ഇവിടെ നിഷേധിച്ചത്, ശക്തമായി നിഷേധിച്ച ആചാര്യൻ ശ്രീബുദ്ധനാണ് നിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭാരതത്തിൽ നിലനിൽക്കാനും പറ്റിയില്ല, ഭാരതത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തു കളഞ്ഞു. ബാക്കി പിന്നീട് ആധുനികന്മാരായ ആചാര്യന്മാരെല്ലാം വീണ്ടും ഇതിനെ പരിഷ്കരിക്കാൻ ശ്രമിച്ചു, അവരെയൊക്കെ ഹിംസിച്ചു. ഇതൊക്കെ നമ്മുടെ രാഷ്ട്ര സംസ്കാരത്തിന്റെ ചില ദോഷങ്ങളാണ്. ദോഷത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം, ഇതിനുള്ള നന്മകളെ കുറിച്ച് ചിന്തിക്കാം. അതാണ് നമ്മുടെ മനസ്സിന് സമാധാനം തരുന്നത്. അതുകൊണ്ട് എന്താണ് പറയുന്നത്? പരിനിഷ്ഠിത വസ്തുസ്വരൂപേ വിധി സംഭവതി. പരിനിഷ്ഠിതമായ വസ്തുവിൽ, സിദ്ധമായ വസ്തുവിൽ ഒരിക്കലും വിധി സംഭവിക്കത്തില്ല എന്നാണ്. സിദ്ധമായിരിക്കുന്ന ഒരു വസ്തുവിൽ ഒരിക്കലും വിധി സംഭവിക്കത്തില്ല. ക്രിയാവിഷയത്വ വിധേഹി. വിധിയെല്ലാം എന്താണ്? ക്രിയയെ ബോധിപ്പിക്കുന്നു, കർമ്മത്തെ, യാഗാദി കർമ്മങ്ങളെ ബോധിപ്പിക്കുന്നു. ക്രിയ എന്ന് പറയുന്നത് പരിനിഷ്ഠിതമല്ല, അതായത് പ്രവർത്തിച്ചുണ്ടാക്കിയെടുക്കേണ്ടതാണ്. യാഗം എന്ന് പറയുന്നത് നമ്മൾ അതിനുവേണ്ട എല്ലാ സംഭാരങ്ങളും അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാം സംഭരിച്ചു വച്ച് പ്രവർത്തിച്ച് അവസാനം ആ പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ യാഗം നിഷ്പന്നമായി. അതിന്റെ എല്ലാ സങ്കല്പങ്ങളും പൂർത്തിയായി വരുമ്പോ യാഗം പൂർത്തിയായി. അപ്പോ അതെങ്ങനെയുള്ളതാണ്? അത് ക്രിയാവിഷയമാണ്, യാഗ വിഷയമാണ്. വിധി എന്ന് പറയുന്നത് അങ്ങനെയുള്ളതാണ്. പരിനിഷ്ഠത വസ്തു എന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തിച്ചുണ്ടാക്കിയെടുക്കേണ്ടതെല്ലാം നേരത്തെ ഉള്ളതാണ്. ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് പരിനിഷ്ഠിത വസ്തുവാണ്, അത് അനാദി അനന്തമായി സ്ഥിതി ചെയ്യുന്ന ഒന്നാണ്. അതിലൊരിക്കലും വിധി സംഭവിക്കത്തില്ല എന്നാണ്. അതിലൊരിക്കലും വിധി സംഭവിക്കത്തില്ല. ക്രിയാവിഷയത്വ വിധി, വിധി എന്ന് പറയുന്നത് എന്താണ്? ക്രിയാവിഷയത്വ, അത് ക്രിയയാണ് അതിന്റെ വിഷയം. അതുകൊണ്ട് വിധി ഒരിക്കലും ബ്രഹ്മത്തെ ബോധിപ്പിക്കത്തില്ല, വേദം ബ്രഹ്മത്തെ ബോധിപ്പിക്കത്തില്ല. അത് സിദ്ധമായൊരു വസ്തുവാണ് എന്നാണ്. തസ്മാത് കർമ്മ അപേക്ഷിത കർത്തൃസ്വരൂപ ദേവതാദി പ്രകാശനേന ക്രിയാവിധി ശേഷത്വം വേദാന്താണ്. തസ്മാത്, അതുകൊണ്ടെന്നാണ്? കർമാപേക്ഷിത കർത്തൃസ്വരൂപ ദേവതാദി പ്രകാശനേന, കർമ്മം അപേക്ഷിക്കുന്ന, കർമ്മത്തിനാവശ്യമായി വരുന്ന കർത്താവ്, ദേവത തുടങ്ങിയൊക്കെ വ്യക്തമാക്കുന്നു, പ്രകാശിപ്പിക്കുന്നു വേദം. അതുകൊണ്ട് ക്രിയാവിധി ശേഷത്വം വേദാന്താണ്. അങ്ങനെയുള്ള ക്രിയാവിധികളുടെ അംഗമാണ് വേദാന്ത ഉപനിഷത്ത്. ക്രിയാവിധികൾ, സ്വർഗകാമ യജേത തുടങ്ങിയ ക്രിയാവിധികളുടെ അംഗമാണ് വേദാന്തങ്ങൾ എന്നാണ്. ക്രിയാവിധി ശേഷത്വം വേദാന്താണ്. അല്ലാതെ വേദാന്തം ഉപനിഷത്ത് ഒരിക്കലും പരബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നില്ല എന്നാണ് പൂർവമീമാംസകർ പറയുന്നത്. അഥ പ്രകരണാന്തര ഭയാത് അഭ്യുപഗമ്യതേ. അപ്പൊ ഇതിൽ അദ്വൈതികൾ പറയും, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ലല്ലോ, വേദത്തിൽ രണ്ട് കാണ്ഡമുണ്ട്, പൂർവകാന്ഡം ഉത്തരകാന്ഡം, പൂർവമീമാംസ ഉത്തരമീമാംസ, കർമ്മകാന്ഡം ജ്ഞാനകാന്ഡം. ഈ പറയുന്ന ഉപനിഷത്ത് എന്ന് പറയുന്ന ജ്ഞാനകാന്ഡമാണ്, അന്യപ്രകരണമാണ്. ഇവിടെ സന്ദർഭം മാറിയിരിക്കുന്നു, കർമ്മത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗമല്ല ഇത്. സത്വ ജ്ഞാനത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടി പരസ്പരം കൂട്ടിക്കിട്ടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം, പ്രത്യേകമായി തന്നെ മനസ്സിലാക്കണം. ഇത് തത്വജ്ഞാനത്തെയാണ് ഇവിടെ പറയുന്നത്, കർമ്മത്തെ അല്ല. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും കൂടി യോജിപ്പിക്കുന്നത് ശരിയല്ല. അതാണ് പ്രകരണാന്തര ഭയാ, ഇത് അന്യപ്രകരണമാണ് എന്നുള്ളത് കൊണ്ട് ഏത് അഭ്യുപഗമ്യതേ. ഈ രണ്ട് പ്രകരണങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് ഇത് രണ്ടും കൂടി ചേരുന്ന

0: പക്ഷെ ബ്രഹ്മവാണം ധ്യാനിക്കുക. അഹം ബ്രഹ്മ അസ്മി ഇതി ഉപാസിതാന്ന് കൂടെ അവർ പറയും. നീ മാത്രം ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് ഉപാസിക്കുക. നീ വാസ്തവത്തിൽ ബ്രഹ്മമല്ല, പക്ഷെ നീ ബ്രഹ്മമാകുന്നു എന്ന് ധ്യാനിക്കുക എന്നാണ്. ഉപാസിതാന്ന് വെച്ചാൽ ധ്യാനിക്കുക എന്നാണ്. ധ്യാനം എന്ന് പറയുന്നത് മാനസികമായ ഒരു ക്രിയയാണ്, മാനസിക വ്യാപാരമാണ്. താൻ വാസ്തവത്തിൽ എന്തല്ലയോ അതാണെന്ന് അവിടെ നിരന്തരമായി കൽപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ കൽപ്പിക്കുമ്പോൾ എന്തായി, അതൊരു പ്രവൃത്തിയാണ്, മാനസിക ക്രിയയാണ്. യാഗത്തോട് ബന്ധമായ ഉപാസനകളുണ്ട്, ആ ഉപാസനകളെയും മാനസിക ക്രിയകളായിട്ടാണ് കരുതിയിരിക്കുന്നത്. അതാണ് അവിടെ ഉപാസന കർമ്മ സമുച്ചയം എന്ന് പറയുന്നത്. കർമ്മം കേവലമായ കർമ്മങ്ങളുണ്ട്, ഉപാസന കൂടാത്ത കർമ്മങ്ങളുണ്ട്, ഉപാസന സമുച്ചയമായ കർമ്മങ്ങളുമുണ്ട്. ഉപാസന എന്ന് വെച്ചാൽ ധ്യാനം. അപ്പൊ കർമ്മത്തിന്റെ ഭാഗമായിട്ട് തന്നെ ചില ധ്യാന ക്രമങ്ങളെ നിർദ്ദേശിക്കും, അതും കർമ്മത്തോടൊപ്പം ചെയ്യുന്നു. അതിന് ഉപാസന കർമ്മ സമുച്ചയം എന്ന് പറയും. ഇത് അതുപോലെ ഈ ഉപനിഷത് ഭാഗങ്ങളിലുള്ള തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. താൻ വാസ്തവത്തിൽ ആ ബ്രഹ്മമല്ല, പക്ഷെ താൻ അതാണെന്ന് ഉപാസിക്കുക, ധ്യാനിക്കുക എന്നാണ്. അങ്ങനെ എടുക്കേണ്ടി വരും ഉപനിഷത് ഭാഗങ്ങളെ എന്നാണ്. എന്നാലും ഇത് നിർഗുണ ബ്രഹ്മ അല്ലെങ്കിൽ ജീവാത്മ പരമാത്മ ഏകത്വത്തെ ബോധിപ്പിക്കുന്നു എന്ന് അംഗീകരിക്കാൻ സാധ്യമല്ലെന്നാണ്.
1: ഓം നമ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: ഹരിഷ്ടീസാപങ്കിമതീസ്മൃതീസ ശങ്കരാചാര്യ ബ്രാഹ്മണന്മാർ ൃഗളമിവ ൂരിതേവാസമാനുഷ്യജാന്തോഹയിച്ഛന്ദ്രീകഥമാത്മനേവജനയിത്വസംഭവതിരുസാനീരേ സഗൗരഭവൻ ഋഷഭ ഇതര താമസമേവഅഭവത് തോ ഗാവു അജായന്ത വടവ ഇതര അഭവൻ അശ്വഭുഷ ഇതരോ ഗർദ്ധഭീതര ഗർദ്ധവ ഇതര താം സമേവാഭവൻ അത ഏകശഭം അജായത അജേതരാഭവൻ വസ്ത ഇതരോ അവിരിതര മേഷ ഇതര താം സമേവാഭവൻ തദോ അജാവയു അജായന്ത ഏവമേവ യദിദം കിഞ്ച മിഥുനം ആപിപീലികാഭ്യ തത്സർവമസൃജത സോ അഭേദേഹം വാ സൃഷ്ടിര

0: ഭൂതിഭ്യമന്ദസ്തഭ്യമസൃജത തസ്മാദേദം ഉഭയം അധോമകം അന്തരോ അലോമകാഹി യോനിരന്തരതഃ തദ്ദിതമാഹു അമുമേജ അമും യജേതി ഏകൈകം ദിവം യജേസ്യേവസാ വിസൃഷ്ടിഃ ഏഷഗുഹ്യേവ സർവേ ദേവാഃ അഥയത്കിഞ്ച ഇദം ആർദ്രം തദ്രേതസോ അസൃജത തദ്സോമ ഏതാവദ്വാ ഇദം സർവം അന്നം ചൈവ അന്നാദസ്ഥ സോമേവ അന്നം അഗ്നിരന്നാദഃ ശേഷാ ബ്രഹ്മണോതിസൃഷ്ടിഃ ശ്രേയസേ ദേവാ നസൃജത അഥയന്മർത്യഃ സൻ അമൃതാ നസൃജത തസ്മാത് അതിസൃഷ്ടിഃ അതിസൃഷ്ട്യാം അസി ഏതസ്യാം ഭൂതി ഏവം വേദ. ഇവിടെ പറയുന്ന വിഷയങ്ങളെല്ലാം സൃഷ്ടിയെക്കുറിച്ചാണ്. സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് ഭാഷകാരന്റെ വ്യാഖ്യാനമനുസരിച്ച് മനസ്സിലാക്കിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ തകരാറിലാവും. ഭാഷകാരൻ പറയുന്നത് ഇങ്ങനെ പറയുന്നതെന്നും കേവലം ഉപാസന അതിനപ്പുറം ഇതിന് യാതൊരു താല്പര്യമില്ല, അല്ല ഇങ്ങനെയൊക്കെ ഒരു സൃഷ്ടി സംഭവിച്ചു എന്നൊന്നും കരുതേണ്ട കാര്യമില്ല. ഉപാസനയ്ക്ക് വേണ്ടി പറയും, അതിൻ്റെ ഫലവും പറയും. ഓരോ ആന്മീകത്തിൻ്റെ അവസാനം ഏതാ ഇങ്ങനെ അറിയുന്നവൻ ഇതാണ് ഫലം എന്നും പറയും. ഭക്ഷ്യക്കാരൻ അത് വ്യാഖ്യാനിക്കുന്നത് അതിൽ ചില തത്വങ്ങൾ വരുന്നുണ്ട്. മുഖ്യമായിട്ട് സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിലുള്ള ബന്ധം, അത് ചർച്ച ചെയ്യേണ്ടി വരുന്ന അത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ബാക്കി സൃഷ്ടിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ. ഇവിടെ തന്നെ ഈ മന്ത്രത്തിൻ്റെ ഭാഷ്യം അവസാനം നമ്മൾ വായിച്ച നിർത്തി മന്ത്രത്തിൻ്റെ ഭാഷയത്തിൽ ഇവിടെ ആവശ്യമുള്ള ഭാഗം മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് ഇതിനർത്ഥം വ്യാഖ്യാനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കും. പിന്നെ അത് വായിക്കുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ എന്തോ സംഭവിച്ചു എന്ന് കരുതാതെ ഇത് ഭാവന ചെയ്യാൻ ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നതാണെന്ന് ധരിച്ച ആശയക്കുഴപ്പങ്ങളൊന്നും വരത്തില്ല. ഇവിടെ ഇതിൻ്റെ ഭാഷ്യത്തിൽ പറയുന്നു, പ്രജാപതി സർവത്തെ സൃഷ്ടിച്ചു. വ്യതിതം യജാഹു രമം അഗ്നിം യജാമം ഇന്ദ്രം യജ കർമ്മം ദേവതകൾ മനുഷ്യർ പക്ഷി മൃഗാദികൾ സർവത്തെ സൃഷ്ടിച്ചു. യസ്മാദേതസ്യൈവ പ്രജാപതിഃ സ വിസൃഷ്ടർ ദേവഭേദ സർവേഷു ഹ്യൈവ പ്രജാപതിരൈവ പ്രാണ സർവേ ദേവാഃ. ഈ സൃഷ്ടി സർവതും ആ പ്രജാപതി തന്നെയാണ്. സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിൽ അഭിന്നമായിരിക്കുന്നു. ഇവിടെ സൃഷ്ടികർത്താവിനെ കുറിച്ച് സംശയങ്ങളാണ്. അത്ര വിപ്രതിപദ്ധ്യന്തേ അവിടെ ഭാഷയത്തിൽ ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നു. എന്താണ് പരേ ഹിരണ്യഗർഭ ഇത്യേകെ, ആരാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്? അത് പരബ്രഹ്മമാണോ എന്ന് വെച്ചാൽ സംസാരാതീതനാണോ അതോ സംസാരിയാണോ? പരനും ജീവനും രണ്ടുപേരാണ് ഇവിടെ ചർച്ചയ്ക്ക് വിഷയമായിട്ടുള്ളത്. ജീവൻ എന്ന് പറയുമ്പോൾ സംസാരി, ഹിരണ്യഗർഭൻ എന്ന് പറയുമ്പോൾ പരൻ പരമാത്മാവ്. അങ്ങനെ എടുക്കണമോ അതോ ഹിരണ്യഗർഭനും ജീവനാണോ? സംസാരി ചെവരെ ചെല് പറയുന്നു അത് പരമാത്മാവാണ്, സംസാര അതീതനാണ്. ചെല് പറയുന്നു അല്ല, സംസാരിയാണ്, ജീവനെ പോലെയാണെന്ന് അർത്ഥം. എന്തുകൊണ്ടങ്ങനെ പറയുന്നത്? അതിലൂടെ പറയുന്നു, ആചരിച്ചു പിന്നീട് ദുഃഖമുണ്ടായി, അരതി ഉണ്ടായി, ഭയമുണ്ടായി. ഭയം ദുഃഖമൊക്കെ സംസാരിയുടെ ജീവന്റെ അടയാളങ്ങളാണ്. ഹിരണ്യഗർഭനെ കുറിച്ച് അത് പറയുമ്പോൾ ഈ സർവസൃഷ്ടിക്കും കാരണമായിരിക്കുന്ന സംസാരിയാണോ? പരേവത് മന്ത്ര പറഞ്ഞ സിദ്ധാന്തം എന്താണത്? പരൻ തന്നെയാണ്, സംസാരിയായ ജീവനെ പോലെ അല്ല. എന്തുകൊണ്ട് മന്ത്രത്തിൽ അത് പറയുന്നുണ്ട്? എങ്ങനെ? ഇതം മിത്രം വരണം അഗ്നിമാഹു ഏകം സത് വിപ്രാബുതാവു നന്ദിവനെന്ന് പോരുന്ന ഭാഗമാണ്. ഇന്ദ്രൻ, മിത്രൻ, വരുണൻ, അഗ്നി എന്നെല്ലാം പല പേരുകളിൽ പറയുന്ന ഈ ഒരാളിനെ തന്നെയാണ്. ആരെ? പരനെ തന്നെയാണ്. ആത്മയോ ദേവത സർവ, സർവദേവതകളും ആ പരമാത്മാവ് തന്നെയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ആ പരമാത്മാവ് തന്നെയാണ്. ഏഷ ബ്രഹ്മ, ഏഷ ഇന്ദ്ര, ഏഷ പ്രജാപതി, രേതേ സർവേ ദേവാഹ ഇതരേത്. ഇവൻ തന്നെയാണ് ബ്രഹ്മ, സൃഷ്ടികർത്താവായിരിക്കുന്നവൻ. ഇവൻ തന്നെയാണ് ഇന്ദ്രനായിരിക്കുന്നത്. ഇവൻ തന്നെയാണ് പ്രജാപതി. ഇവൻ തന്നെയാണ് സർവേ ദേവാഹ. ഇവിടെ പറയുന്നത് ഒന്ന് അഗ്രണ്യഗർഭൻ പ്രജാപതി എന്നുള്ള രൂപത്തിൽ സൃഷ്ടി ആരംഭിച്ചു സർവത്തേജ്. അതിന് മനുഷ്യരും ദേവന്മാരും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ട്. അതാണ് ശ്രുതി പറയുന്നത്. മനുഷ്യരെ പോലെ തന്നെ ദേവസൃഷ്ടിയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതിനെങ്കിലും ഒന്നിനെ അംഗീകരിക്കുകയും മറ്റൊന്നിനെ നിഷേധിക്കാനും പറ്റത്തില്ല. മനുഷ്യന്റെ സൃഷ്ടി നമ്മൾ അംഗീകരിക്കണം. ദേവന്മാരെ സൃഷ്ടി അംഗീകരിക്കുന്നില്ല, അതും സാധ്യമല്ല. സൃഷ്ടി അംഗീകരിച്ച എല്ലാവരെയും അംഗീകരിക്കണം. മനുഷ്യനെ അംഗീകരിക്കണം, ദേവനെ അംഗീകരിക്കണം. സർവേ ദേവാഹ, സർവദേവന്മാരും സർവപ്രാണികളും സർവജീവന്മാരും ഈ പരമാത്മാവ് തന്നെയാണ്, പരൻ തന്നെയാണ് എന്നും പറയുന്നു. ഇത് ജസ്വതി സ്മൃതി ഏതമേകെ ഉദന്തി അഗ്നിയും മനം അന്യേ പ്രജാപതിയും. ഈ ഒരു പരനെ തന്നെയാണ്, പരമാത്മാവിനെ തന്നെയാണ് ഏകെ ചിലർ പറയുന്നു അഗ്നി, ചിലർ പറയുന്നു അവൻ മനോവാണ്, ചിലർ പറയുന്നു അവൻ പ്രജാപതിയാണ്. യോ അസൗ അതീന്ദ്രിയോ അഗ്രഹി സൂക്ഷ്മവ്യക്ത സനാതന സർവഭൂതമയോ അചിന്ത്യ സേവ സ്വയം ഉദ്ഭവ. മനസ്മൃതി പറയുകയാണ്. യോ അസു അതീന്ദ്രിയ, പരമാത്മാവ് വാസ്തവത്തിൽ അതീന്ദ്രിയനാണ്. അതീന്ദ്രിയനാണെങ്കിലും അഗ്രാഹ്യ, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവൻ അത്യധിക സൂക്ഷ്മമാണ്, അവിടെ അവ്യക്തമാണ്, നാമരൂപങ്ങളൊന്നും പ്രകടമല്ല. അതുകൊണ്ട് അവ്യക്തനായിരിക്കുന്നു, സനാതനനാണ് അവൻ. പ്രകടമായാലും പ്രകടമായില്ലെങ്കിലും സൃഷ്ടിസ്ഥിതി സംഹാരകാലത്തിലെല്ലാം ഒരുപോലെ നിലനിൽക്കുന്നവനാണ്. അവനെന്താണ്? സർവഭൂതമയനായിരിക്കുന്നു, സർവജീവമയനായിരിക്കുന്നു, സർവജീവസ്വരൂപനായിരിക്കുന്നു. അവൻ തന്നെയാണ് മനുഷ്യനായും മൃഗമായും പക്ഷിയായും സർവഭൂതമയനായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വരൂപത്തെ അചിന്തിയമാണ്. അതിൻ്റെ രണ്ട് ഭാവത്തെയും ചിന്തിക്കാൻ കഴിയത്തില്ല. ഒന്ന് പ്രപഞ്ചാകൃതി, അത് അചിന്തിയമാണ്, ചിന്തിച്ചാൽ വേണ്ടത്തും അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. ഇത് എവിടെ നിന്ന് തുടങ്ങി, ഏതൊരു ഉണ്ട്, ഇതിൻ്റെ വിസ്തൃതി ഒന്ന് ചിന്തിക്കാൻ കഴിയത്തില്ല. പിന്നെ അതിൻ്റെ നേരെ മറുവശം നിർഗുണഭാവം, അതും അചിന്തിയമാണ്. അവൻ അചിന്തിയനുമാണ്. പക്ഷേ അചിന്തിയനായ ആ പരമാത്മാവ് അത് തന്നെ അചിന്തിയമായി പ്രപഞ്ചമായി മാറിയിരിക്കുന്നത്. അത് പറയുന്നു സയവ സ്വയം ഉദ്ഭവവും. അവൻ നിരപേക്ഷനായി, മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഏകനായിരുന്നവൻ തന്നെ അതാണ് സ്വയം. അവൻ ഉദ്ഭവവും ഇങ്ങനെ പ്രകടമായി, ജഗതാകാരത്തിൽ പ്രപഞ്ചാകാരത്തിൽ അവൻ പ്രകടമായി. അതുകൊണ്ട് അല്ലേ പറയുന്നത് ആ ജീവൻ തന്നെയാണ് പരൻ. എന്തുകൊണ്ട്? അവൻ തന്നെയാണ് ജീവഭാവത്തിൽ പ്രകടമായിരിക്കുന്നത്. അതിലെ ജീവൻ പരനല്ലാതെ മറ്റെന്താകാനാണ്? സ്വയം ഉദ്ഭവവും, മറ്റൊന്നിനെ അപേക്ഷിക്കാതെ. സൃഷ്ടിയിൽ ജീവന് ഓരോന്ന് സൃഷ്ടിക്കുന്നതിന് മറ്റുള്ളതിനേക്ക് അപേക്ഷിക്കും. ഏകാഗ്രിയായി സൃഷ്ടിക്കാൻ സാധ്യമല്ല. പക്ഷെ ഇവന് ഏകാഗ്രിയായി തന്നെ അത് സാധിച്ചു. അവൻ സ്വയം സംസാരീവവാസിയാണ്. എന്തുകൊണ്ട് സംസാരിയാകൂടാ ഈ ഹിരണ്യഗർഭൻ എന്ന് വെച്ചാൽ ജീവനെ പോലെ അതിൻ്റെ ആ പരത്വത്തെ നിഷേധിക്കും, പരംഭാവം. അത് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സംസാരി ജഗത്തിൽ ജഗത് രൂപത്തിലുള്ളത്. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം ഇത് മാത്രം സത്യം. എന്തുകൊണ്ടായിരിക്കും? ഒരു പരമതത്വത്തിൻ്റെ ആവിഷ്കാരമാണ് ഇതെന്നൊക്കെ എന്തിനു പറയുന്നു? പ്രപഞ്ചം എങ്ങനെയാണ്? അതങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു? അതെന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? അത് സാധ്യമല്ല. എന്തുകൊണ്ട്? സർവാൻ പാത്മന ഔഷധി ശ്രുതേഹി പറയുന്നു. അവൻ ഹിരണ്യഗർഭനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു അവൻ അവൻ്റെ പാപങ്ങളെല്ലാം ദഹിപ്പിച്ചു കളഞ്ഞു. പാപത്തെ ദഹിപ്പിക്കുക എന്ന് പറയുന്നത് ഈശ്വരൻ്റെ പാപം, അത് ജീവന്മാർക്കല്ലേ. അസംസാരണ പാത്മദാഹ പ്രസംഗി, അവൻ അസംസാരിയായ പരമാത്മതത്വമാണെങ്കിൽ ഇങ്ങനെ പാപത്തെ ദഹിപ്പിക്കും. ഭയ അരതി സംയോഗ ശ്രവണ, അത് മാത്രമല്ല അവന് ഭയമുണ്ടായി. അരതി, താൻ ഏകാഗ്രി ആയതുകൊണ്ട് ഒരു വിരസ സന്തോഷമുണ്ടായ്മ, ഒരു ഡിപ്രഷൻ ഉണ്ടായി എന്നാണ് ആദ്യത്തെ. ഇത് എല്ലാം പറയുന്നത് ജീവനല്ലേ. അഥ അഭിയന്മർദ്ദി ഹസ്തൻ അമൃതാൻ അസിജത ഇരിച്ച. അത് മാത്രമല്ല, അവൻ മർത്തിനായി അമൃതാൻ അസിജത മരണധർമ്മമുള്ളവനായി സ്വയം നശിക്കുന്നവനായി ദേവന്മാരെ സൃഷ്ടിച്ചു എന്നെല്ലാം പറയുന്നു. ഹിരണ്യഗർഭം പശ്യതി ജായമാനം ഇതിച്ച മന്ത്രവർണ്ണ. അവ പരമാത്മാവ് ഇവന്റെ സൃഷ്ടിയെ കാണുന്നു, ഉത്പന്നമായ ഇവനെ കാണുന്നു എന്ന് പറയുമ്പോൾ അവൻ പരമാത്മാവല്ല. സ്മൃതേശ കർമ്മവിഭാഗ പ്രക്രിയയായ ബ്രഹ്മ വിശ്വസൃജോ ധർമ്മോ മഹാൻ അവ്യക്തമേവ ച ഉത്തമാം സാത്വികീമേതാം ഗതിർമാഹു മനീഷിന ഹൈതി. അത് മാത്രമല്ല, ബ്രഹ്മ വിശ്വസൃ ധർമ്മ മഹാൻ അവ്യക്തം, ഇത്തരം ഉള്ള ശ്രേഷ്ഠമായ പദത്തെ, ബ്രഹ്മാവെന്നോ വിശ്വസൃക്കെന്നൊക്കെ പറയാമെന്നുള്ള ശ്രേഷ്ഠമായ ആ പദത്തെ ഉത്തമാം സാത്വികീമേതാം ഗതിർമാഹും മനീഷിന. ഇവിടെ ജീവന്മാരെ വിവേകികളായിട്ടുള്ളവർ അങ്ങനെയുള്ള ഗതിയെ പ്രാപിക്കുകയാണ്. അപ്പോൾ അത് സംസാരമാണല്ലോ ജീവൻ പ്രാപിക്കുന്നതാണെങ്കിൽ, ഇത് കർമ്മഫലമാണല്ലോ, അല്ലെങ്കിൽ ഉപാസനയുടെ ഫലമാണല്ലോ ഈ ബ്രഹ്മ വിശ്വസൃഷ് എന്നെല്ലാം പറയുന്നത്. കാരണം ജീവൻ പ്രാപിക്കുന്നതാണെന്ന് പറഞ്ഞു, ആ സ്ഥാനത്ത് ജീവൻ എത്തിച്ചേരുകയാണ്. നേരത്തെ എവിടെയും പറഞ്ഞതാണ് പ്രാണോപാസനയുടെ ഫലം പ്രജാപതിത്വ പ്രാപ്തി എന്ന് പറഞ്ഞു. അദ്ദേഹം വിരുദ്ധാർത്ഥ അനുഭവത്തെഹേ പ്രമാണം വ്യാഘാതയിച്ച് പറയുന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധമായി പറയുന്നതുകൊണ്ട് പ്രമാണ വ്യാഘാത, ശ്രുതി തന്നെ പരസ്പര വിരോധം വരുന്നു, ശ്രുതികൾക്കും സ്മൃതികൾക്കും വിരോധം വരുന്നു എന്ന് പറയുന്നതിന് വിരുദ്ധമായി പറയുന്നു. അതുകൊണ്ട് ഇതൊന്നും സ്വീകരിക്കാൻ സാധ്യമില്ല, വ്യാഘാത ദോഷം ഒന്നും സ്വീകരിക്കാൻ. എന്നാ കൽപ്പനാന്തരൂപത്തെ അവിരോധ, ഇതിനെയൊക്കെ സംബന്ധിച്ച് കൽപ്പനാന്തരം, കൽപ്പന എന്ന് വെച്ചാൽ സിദ്ധാന്തം, ഇതിനെ സംബന്ധിച്ച് ശരിയായ സിദ്ധാന്തമുണ്ട്. അതുകൊണ്ട് ഇവിടെ വിരോധമൊന്നുമില്ല. എന്താണ് സിദ്ധാന്തം? ഉപാധി വിശേഷ സംബന്ധ വിശേഷ കൽപ്പനാന്തരൂപത്തിലെ ഉപാധി വിശേഷ സംബന്ധം കൊണ്ടാണ് ഇതെല്ലാം, ഉപാധികളുടെ സംബന്ധം കൊണ്ട്. ഒരേ ഒരു പരമാത്മാവ്, ഒരേ ഒരു ചൈതന്യം, പല ഉപാധികൾ കൊണ്ടത് പലതായിരിക്കുന്നു. അത് പറയുന്നുണ്ട്. ആ പരമാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ആസീനു ദൂരം വ്രജതി ശയാനു വ്യാധി സർവത, ഒരിടത്ത് ആസീനനായിരിക്കുന്നു, ആസനസ്ഥനായിരിക്കുന്നു, പക്ഷേ അതിസമയം സർവത്ര ദൂരെ സഞ്ചരിക്കുകയും ചെയ്യും. സാധ്യമല്ലല്ലോ, ഇരിക്കുന്നവൻ നടക്കാൻ കഴിയത്തില്ലല്ലോ. ഇവിടെ അതാ പറയുന്നു, അവൻ ഇരിക്കുന്നു അതേസമയം നടന്നുകൊണ്ടിരിക്കുന്നു. ശയാനോ യാതി സർവത, അവൻ കിടക്കുകയാണ് പക്ഷെ അവൻ സർവത്ര അവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധമായി എന്ന് വെച്ചാൽ അവൻ നിശ്ചലമായിരിക്കുന്നു അതേസമയം ചലിച്ചുകൊണ്ടിരിക്കുന്നു, നിർഗുണമായിരിക്കുന്നു അതേസമയം സഗുണമായിരിക്കുന്നു. കസ്തം മതാ മതം ദേവം മതന്യൂ ജ്ഞാതമർഹതി സന്തോഷിച്ചു വന്ന അത് ജ്ഞാത അജ്ഞാതങ്ങൾക്ക് ഉപരിയായിരിക്കുന്ന ആ തത്വത്തെ ആർക്കറിയാൻ കഴിയുന്നത് എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുന്ന എന്താണ്? ഉപാധി വശ സംസാരിക്കുന്ന പരമാണ് സ്വതോ അസംസാരിക്കുക. ആ പരമാത്മാവ് തന്നെ സംസാരിയാകുന്നു എന്ന് പറയുന്നതിന് ദോഷമൊന്നുമില്ല. ഹിരണ്യഗർഭനായി സംസാരിയായി എന്ന് പറഞ്ഞാലും ദോഷമില്ല. നിങ്ങൾ ഉപാധി വശ ഒരു ഉപാധികളെ കൊണ്ട് അങ്ങനെയാകുന്നതാണ്. എന്നാ പരമാർത്ഥ സ്വതോ അസംസാരിക്കുക, പരമാത്മാവ് സ്വയം അസംസാരിയാണ്. കാരണം ഇത് സംസാരിയായ ജീവനോട് പറയുകയാണ്. ജീവനോട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല എന്താണ് സംസാരിച്ച അവൻ സ്വയം അനുഭവിക്കുകയാണ്. അപ്പൊ നീ അസംസാരിയാണ് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? താൻ സ്വയം സുഖദുഃഖാദികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ജനന മരങ്ങളിൽ അനുഭവിക്കുകയും സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അവനോട് നീ അസംസാരിയാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സ്വീകരിക്കാം? അതിന് പറയുന്നു അത് ഉപാധി കൊണ്ടാണ്. ഏവം ഏകത്വം നാനാത്വം ഹിരണ്യഗർഭസ്യ, അതുപോലെ ആ പരമാത്മാവിന് ഏകനെന്നോ നാനായെന്നോ സഗുണനെന്നോ നിർഗുണനെന്നോ എന്ത് വേണോ പറയാം. ഏതു തരത്തിലുള്ള കൽപ്പനകളും ഏതു തരത്തിലുള്ള സിദ്ധാന്തങ്ങളും അവിടെ പറയാം, അതിന് ദോഷമില്ല. തഥാ സർവജീവാന, ഇത് സർവജീവന്മാരെ സംബന്ധിച്ച് ഇത് സർവജീവന്മാരെ സംബന്ധിച്ചും പറയാം, ഇതെല്ലാം സംസാരികളാണ്. മറിച്ചും പറയാം, ഇതെല്ലാം സംസാരിയാണ്. അതാണ് തത്വമസി നിശ്രുതേഹി. തത്വമസിയുടെ താല്പര്യം അതാണ്. ഇത് രണ്ടിനെ അംഗീകരിക്കുന്നു. ഒന്ന് അവൻ സംസാരിയാണ്, മറ്റൊന്ന് അസംസാരം. പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉപാധിയെ സ്വീകരിക്കുമ്പോൾ സംസാരി എന്നുള്ളതാണ് തത്വം. ഉപാധിയെ നിരാകരിച്ചു കഴിഞ്ഞാലോ അസംസാരി എന്നതാണ് തത്വം. ആണ് പറഞ്ഞത് ഇത് രണ്ടും കൽപ്പനകളാണ്, രണ്ടും സിദ്ധാന്തങ്ങളാണ്. ഒന്ന് ശരി, മറ്റൊന്ന് തെറ്റ് എന്നല്ല ഇവിടെ പറയുന്ന അദ്വൈതം. സംസാരി എന്ന് പറയുന്നത് തെറ്റാണ്, അസംസാരി എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെയാണ്, ഉപാധിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സംസാരി, അതാണ് സിദ്ധാന്തം. ഉപാധിയെ നിരാകരിച്ചു കഴിഞ്ഞാൽ അസംസാരി, അതാണ് നിരുപാധീയനായിരിക്കുന്ന, അസംസാരിയായിരിക്കുന്ന ആ പരമാത്മാവിനെ എന്താണോ ഈ സംസാരിയാക്കുന്നത് അതിനാണ് ഉപാധി എന്ന് പറയുന്നത്. എന്തായാലും അത് മായയോ അജ്ഞാനമോ പ്രകൃതിയോ മനസ്സോ ഇന്ദ്രിയങ്ങളോ ശരീരമോ കാമക്രോധാദികളോ എന്തായാലും ശരി, അതിനംഗീകരിക്കുമ്പോൾ അതിന് സംസാരി എന്നേ പറയാൻ പറ്റും, അസംസാരി എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് തത്വം, അതാണ് രണ്ടും പറയാൻ നോക്കുന്നത്. ഹിരണ്യഗർഭസ്തു ഉപാധി ശുദ്ധ്യതിശാപേക്ഷ പ്രായസഹ പരയവേദി. ജീവന്മാരെ കുറിച്ച് സാധാരണ പറയുന്നത് എന്താണ്? സംസാരിയാണ്, അതാണ് ജീവനെ കുറിച്ച് പറയുന്ന ഒരു തത്വം. ജനന മരണങ്ങളിൽ പെട്ടിരിക്കും. അസ്യം ഹിരണ്യഗർഭനെ സംബന്ധിച്ചാണെങ്കിലോ ജീവന്റെ ഉപാധിയില്ല. ഉപാധി ശുദ്ധി അതിശയാപേക്ഷ, ഉപാധി ശുദ്ധിയിൽ അവിടെ വിലക്ഷണതയുണ്ട്, പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ട്? ഹിരണ്യഗർഭൻ പൂർവജന്മത്തിൽ ഉപാസനകളൊക്കെ അന്ധകരണത്തെ ഹിരണ്യഗർഭ പദവിക്ക് യോഗ്യനാക്കി ഒരു ജീവനാണ്. ആ ഉപാധി ശുദ്ധി അതിശയവും ശുദ്ധി ആധിക്യമുണ്ട്. ഇവിടെ അതിശയം എന്ന് വെച്ചാൽ ആധിക്യം എന്നുള്ളതാണ്. ആധിക്യം തന്നെ ഒരു അതിശയവുമാണ്, അത്ഭുതം എന്ന് അർത്ഥം പറയാം, ദോഷമൊന്നുമില്ല. എന്തുകൊണ്ട്? ആധിക്യമുള്ളതെല്ലാം നമുക്ക് അത്ഭുതത്തിൽ ഉണ്ടാകും. സാധാരണ കാണാത്ത ശുദ്ധി അവിടെയുണ്ട്. അന്ധകരണത്തിലുള്ള മാലിന്യങ്ങളെല്ലാം ഇവിടെ പോയി മാത്രമല്ല, അവിടെ അണിമാതി ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നു. അണിമാതി ഐശ്വര്യങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് നമ്മൾ അത്ഭുതത്തോടെ നോക്കുന്നു. അങ്ങനെയുള്ള ആ ഹിരണ്യഗർഭനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഉപാധി ഉണ്ടെങ്കിലും ആ ഉപാധി വിലക്ഷണമായതുകൊണ്ട് പരയവ, അതിനെ പരമാത്മ കോടിയിലാപ്പെടുത്തിയിരിക്കുന്നത്, ജീവ കോടിയിലല്ല. ശ്രുതി സ്മൃതിവാദ പ്രവൃത്താഹ, അതുകൊണ്ട് ശ്രുതിയിലും സ്മൃതിയിലുമെല്ലാം അതിനെ പരമാത്മ കോടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയുണ്ടല്ലോ, ജീവന്മാരിൽ തന്നെ തത്വജ്ഞാനികൾ, വലിയ യോഗികൾ, വലിയ ഭക്തന്മാർ, അങ്ങനെയൊക്കെയുള്ളവരെ പരമാത്മ കോടിപ്പെടുത്തിയിരിക്കുന്നു. അതൊന്നുമില്ലാത്തവരെ സാധാരണ ജീവ കോടിപ്പെടുത്തിയിരിക്കുന്നു. അതുതന്നെയാണ് ഹിരണ്യഗർഭനെ സംബന്ധിച്ചും പരമാത്മ കോടിയിൽപ്പെടുത്തിയിരിക്കുകയാണ്. സംസാരിത്വം ദേവദർശി, അതിനിടയ്ക്ക് ചിലയിടത്ത് സംസാരിത്വം കാണിക്കുന്നുണ്ട്. ആണ് പറഞ്ഞത് ആദ്യം താനിങ്ങനെ വന്നു സൃഷ്ടിക്കാൻ തയ്യാറായി, ആദ്യം ഭയം തോന്നി, പിന്നീട് അതിനെ പരിഹരിച്ചു. ഭീയാത്മയി ഭയം ഭവതി, അന്യത്വബോധം, അതാണ് ഭയത്തെ ഉണ്ടാക്കുന്നത്. താൻ തന്നെ സർവാത്മാവായിരിക്കുന്നു, ഇവിടെ എന്തിനു ഭയക്കാനാണ്? ഉടനെ ഭയം പോയി. പിന്നെ അരതി ഏകാന്തതയിൽ വിരസത, പിന്നെ സൃഷ്ടിച്ചു. ഇതെല്ലാം ചില ഭാഗങ്ങളിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഹിരണ്യഗർഭൻ പ്രജാപതി വിരാട് എന്നെല്ലാം പറയുന്നത് ആ പരമാത്മ കോടിയിൽപ്പെടുത്തിയാണ്. ഒരേ ഒരു തത്വം ജീവാനന്ദ ഉപാധികത അശുദ്ധി ബാഹുല്യ സംസാരിത്വമേവ. പക്ഷേ ജീവന്മാർക്ക്, സാധാരണ ജീവന്മാർക്കാണെങ്കിലോ, അവർ കർമ്മം കൊണ്ട് ജനിക്കുന്നവരാണ്, സുഖദുഃഖങ്ങൾക്ക് സദാ വിധേയരായി കൊണ്ടിരിക്കുന്നവരാണ്. എന്തുകൊണ്ട് അശുദ്ധി ബാഹുല്യ? ധാരാളം അശുദ്ധിയുണ്ട്. സംസാരിത്വമേവ പ്രായശോഭലപ്യതി, പൊതുവെ സംസാരി എന്നാണ് പറയുന്നത്. പക്ഷെ സർവത്ര അങ്ങനെയാണ്, ജീവന്മാരിൽ തന്നെ അസംസാരികളുണ്ട് മാത്രമല്ല, വ്യാപൃത കൃഷ്ണ ഉപാധി ഭേദ അപേക്ഷയാതു സർവപരത്വന വിധിയേതേ ശ്രുതി സ്മൃതിവാദേഹി. ശ്രുതികളിലും സ്മൃതികളിലും എല്ലാം വ്യാപൃത കൃഷ്ണ ഉപാധി ഭേദാപേക്ഷ, ആ ഉപാധികളെല്ലാം നിരസിച്ച് തുമസി സത്തായിട്ട് തന്നെ നിർദ്ദേശിക്കുമ്പോൾ അതാണ് വ്യാപൃത കൃഷ്ണ ഉപാധി ഭേദാപേക്ഷ. ഉപാധി ഭേദത്തെ നിഷേധിച്ചുകൊണ്ട് നിരസിച്ചുകൊണ്ട് എന്താണ് സർവ ആ ജീവനെ പരത്വന വിധിയേതേ പരമാത്മാവെന്ന് പറയുന്നു. ശ്രുതി സ്മൃതിവാദേഹി സ്മൃതികളെല്ലാം. അപ്പൊ ഇവിടെ ഈ രണ്ട് കാഴ്ചപ്പാടുകളെയും ഭാഷകാരൻ അംഗീകരിച്ചിരിക്കും. ഒരു ജീവൻ പരനാണ്, പരമാത്മാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കുന്ന ജീവൻ തന്നെയാണ്. താനെങ്ങനെ പരമാത്മാവാകും, അജ്ഞനായിരിക്കുന്ന സംസാരിയായിരിക്കും. അദ്വൈതിക്കെതിരെ പറയുന്ന ആക്ഷിബോധമാണ്, പരമാത്മാവ് ജഗത് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നു. അങ്ങനെയുള്ള പരമാത്മാവാണ് ഈ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ശരിയാകും? ദ്വൈതികളും മറ്റും ആക്ഷേപിക്കുന്ന അതാണ്. നമ്മുടെ ഭാഷകാലം പറയുന്ന എന്താണ്? ജീവനങ്ങൾ പരമാത്മാവെന്ന് പറയില്ല, സംസാരി എന്ന് പറഞ്ഞാൽ മതി. ജീവന സംസാരിയാണെന്ന് ശ്രുതി സ്മൃതി വാദങ്ങളിലെല്ലാം പറയുന്നു, ശ്രുതി സ്മൃതി ചർച്ചകളെല്ലാം വരുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്ന് സ്വീകരിക്കും, ജീവൻ സംസാരിയാണോ പരമാത്മാവാണോ എന്ന് പറഞ്ഞ് ഈ വാദകോലാഹലങ്ങൾ നടത്തുമ്പോൾ ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നിനാണ്, എന്താണ്? ഉപാധി. ഉപാധി എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവന് അത് സംസാരി തന്നെയാണ്. അവിടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ജീവൻ ഭിന്നൻ തന്നെയാണ്. എങ്ങനെ? ഉപാധി കൊണ്ട് സ്വതേ. പിന്നെ ജീവനെ പരമാത്മാവെന്ന് പറയുമ്പോഴോ ഈ ഉപാധിയെ നിഷേധിക്കുകയാണ്, ഈ സംസാരിത്വത്തെ നിഷേധിക്കുകയാണ്. അവിടെ സുഖദുഃഖങ്ങളില്ല, ജനന മരണങ്ങളില്ല, അങ്ങനെയൊന്നും ഇല്ലാത്ത ഒന്നിനെയാ പറയും. അത് പരമാത്മാവാണല്ലോ. എവിടെയാണോ സുഖദുഃഖങ്ങളില്ലാത്തത്, ജനന മരണങ്ങളില്ലാത്തത്, അത് പരമാത്മാവാണ്. ഉപാധി നിഷേധിച്ചുകൊണ്ട് പരമാത്മാവാണെന്ന് അംഗീകരിക്കുന്നു അദ്വൈതത്തിൽ. ഉപാധിയെ അംഗീകരിച്ചുകൊണ്ട് സംസാരിയാണെന്നും അംഗീകരിക്കുന്നു. രണ്ടും രണ്ട് കൽപ്പനകളാണ്, രണ്ട് സിദ്ധാന്തങ്ങളാണ്. അതുകൊണ്ട് അദ്വൈതത്തെ സംബന്ധിച്ച് ജീവൻ പരൻ എന്ന് പറയുന്നതിന് യാതൊരു വൈരുദ്ധ്യമില്ല. പക്ഷെ ഉപാധി സ്വീകരിക്കാതെ പറയണം. ഉപാധി എന്നുള്ളതിനെ വിസ്മരിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അത് അബദ്ധമാണ്. ജീവൻ ഒരിക്കലും പരനാകാൻ കഴിയത്തില്ല. ഉപാധി ഭേദം കൊണ്ട് ജീവഭേദത്തെ സ്വീകരിക്കാം. ജീവന്മാരെയല്ല, മനുഷ്യൻ, പശു, പക്ഷി, മൃഗം, ദേവൻ, പലതരത്തിലല്ല. ഉപാധി ഭേദം കൊണ്ട് ജീവഭേദത്തെ സ്വീകരിക്കാമെങ്കിൽ ഉപാധി ഭേദം കൊണ്ട് ജീവപരഭേദത്തെ സ്വീകരിക്കാം. അപ്പോൾ ജീവാത്മാവ് വേറെയായി, പരമാത്മാവ് വേറെയായി, സർവജ്ഞനായ പരമാത്മാവ് വേറെ, ആത്മജ്ഞനായ ജീവൻ വേറെ. ഇവിടെയൊന്നും തത്വത്തിൽ വിരോധമില്ല. കാരണം ഇതിനെല്ലാം തത്വമായി സ്വീകരിച്ചിരിക്കുന്നു. എന്നാണ് താർക്കികൈസ്തു പരിത്യക്ത ആഗമ ബലൈ അസ്ഥി നാസ്തി കർത്താകർത്ത ഇത്യാദി വിരുദ്ധം ബഹുതർക്കയ ആകുലീകൃത ശാസ്ത്രാർത്ഥ തേനാർത്ഥ നിശ്ചയവും ദുർലഭ. താർക്കികന്മാരും ശ്രുതിയെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലാക്കിയിട്ടല്ല ചർച്ച. കേവലം ഒരു ബുദ്ധിയുണ്ട് തർക്കം, കേവലം ബുദ്ധി ആശ്രയിച്ചിട്ട് ബുദ്ധിമാന്മാരാണ്. പക്ഷേ പരിത്യക്ത ആഗമ ബലൈഹി ശ്രുതി പ്രമാണത്തെ, ശ്രുതി താല്പര്യത്തെ മനസ്സിലാക്കാം. അതാണ് അതിനെ തെയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ശ്രുതിയുടെ താല്പര്യം മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ശ്രുതി എന്നെ പരസ്പര വിരുദ്ധമായി പറയുന്നു? അവൈരുദ്ധ്യത്തെ ഉപാധിയിലാണ് ഘടിപ്പിക്കേണ്ടത് എന്നറിയാത്തവർ അസ്ഥിനാസ്തി കർത്ത അകർത്ത ഇത്യാദി വിരുദ്ധം ബഹുതർക്കി അവർ പറയും കർത്താവാണ് അകർത്താവാണ് കൊണ്ടേയില്ല. പലതരത്തിൽ താർക്കികന്മാരെ തന്നെ ഈ ബുദ്ധിയെ ആശ്രയിച്ച് ചർച്ച ചെയ്യുന്നവർ തന്നെ പലതരത്തിലുണ്ട്. ആകുലീകൃത ശാസ്ത്രാർത്ഥ ഒരു ശാസ്ത്രത്തിൻ്റെ പരമമായ താല്പര്യമായ ഈശ്വര തത്വത്തെ ഒരു വിരുദ്ധമായി പ്രതിപാദിച്ചു ആകുലമാക്കിക്കളഞ്ഞു. ഇതിനർത്ഥം നിശ്ചയവും. അതുകൊണ്ട് അവർക്ക് ആത്യന്തികമായി ഒരു തീരുമാനത്തിലെത്താൻ ഒക്കത്തില്ല. ഒരു തീരുമാനത്തിലെത്തിയാലും സംശയം വരും, അതങ്ങനെ ശരിയാകും. അതാണ് അതിനൊരു ദോഷം. സ്വന്തം ബുദ്ധിയിലൂടെ, കേവലം ബുദ്ധി ആശ്രയിച്ച് ഏതെങ്കിലും ഒരു തത്വനിർണയത്തിൽ എത്തിച്ചേർന്നാൽ അതിനെ ആ ബുദ്ധി തന്നെ പിന്നീട് ചോദ്യം ചെയ്യും, അതെങ്ങനെ ശരിയാകും. കാരണം അന്വേഷിക്കുക, കണ്ടെത്തുക, അത് ബുദ്ധിയുടെ സ്വഭാവമാണ്. അതെപ്പോഴും അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു നിർണയത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം വീണ്ടും അത് ഓണമെന്ന് ചിന്തിക്കാൻ തുടങ്ങും. എന്നിട്ട് താൻ തന്റെ തന്നെ നിർണയത്തെ നിരാകും. അതുകൊണ്ട് കേവലമായ ബുദ്ധി ആശ്രയിച്ച നിർണയങ്ങളിൽ എത്താൻ പാടില്ല. മറിച്ച് ഏത് കേവല ശാസ്ത്രാനുസാരണ ശാന്തദർപ്പഹ തേഷാം പ്രത്യക്ഷ വിഷയ നിശ്ചിത ശാസ്ത്രാർത്ഥോ ദേവതാദി വിഷേഹ ഏത് കേവല ശാസ്ത്രാനുസാരണ ശാസ്ത്ര താല്പര്യത്തെ ഗ്രഹിക്കുന്നവർ ഇവിടെ ശ്രുതി മുഖ്യമായിട്ട് ശ്രുതി അനുസരിക്കുന്ന ശാസ്ത്രങ്ങൾ അതിനെ പിന്തുടരുന്നവർ. അപ്പൊ ശാസ്ത്രത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ ആചാര്യന്മാരുടെ അനുഭവങ്ങളെ, അതാണ് ശാസ്ത്രം. അതിനെ പിന്തുടരുന്നവർ, ആ സമ്പ്രദായത്തെ പിന്തുടരുന്നവർ ആണ് ശാസ്ത്രാനുസാരികളെന്ന് പറയും. അത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ഭൗതികമായ വിഷയമായാലും ശരി, അത് നമ്മൾ തന്നെ തുടങ്ങുകയാണെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരും. കാരണം നൂറ്റാണ്ടുകൾ കൊണ്ട് അതിൽ എന്തെല്ലാം കണ്ടെത്തിയോ അതിനെല്ലാം നമ്മൾ അവഗണിച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും. ഭൗതികമായ പഠനങ്ങളിൽ പോലും ഇന്ന് വരെ മറ്റുള്ളവരെന്താണോ ഗ്രഹിച്ചിരിക്കുന്നത് അതിനെ തുടർന്നാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. ജീവന്റെ പ്രപഞ്ചഗ്രഹണം തന്നെ ശൈശവം മുതൽ വർത്തമാനകാലം വരെ എന്താണോ ഗ്രഹിച്ചത് അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ലാതെ ഇപ്പോ ഫ്രഷായിട്ടെല്ലാം പുതുതായി ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈശവത്തിലേക്ക് മടങ്ങേണ്ടി വരും. ബുദ്ധിയും കരണങ്ങളും എല്ലാം അപ്രരൂഢമായിരുന്നു, മൃദുവായിരുന്നു, ശൈശവത്തിലെ അവസ്ഥയിലേക്ക് വരും. അങ്ങനെയല്ല, ഓരോ നിമിഷവും ഗ്രഹിച്ചതിൻ്റെ ബാക്കിയാണ് അടുത്ത നിമിഷം ഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് ലൗകികമായ അനുഭവത്തിൽ, മനുഷ്യൻ്റെ സാധാരണ അനുഭവത്തിലൊക്കെ ഇങ്ങനെയാണ്. ഒരു നിമിഷം വെച്ചാൽ ആർക്കും പുതുതായി ഒന്നും തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ ആധ്യാത്മികമായ കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പൂർവ്വ അനുഭവങ്ങളിൽ നിന്ന് തുടങ്ങണം. അതാണ് കേവല ശാസ്ത്രാനുസാരണ. അപ്പോൾ സമ്പ്രദായത്തിൽ നിന്ന് തുടങ്ങും. പൂർവാചാര്യന്മാരെന്തും തുടങ്ങി പിന്നെ മുമ്പോട്ട് പോകാനുണ്ടെങ്കിൽ പോകാം, തനിക്ക് എന്തെങ്കിലും മുന്നോട്ട് കണ്ടെത്താനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ കണ്ടെത്തിയതിന് ഉൾക്കൊള്ളാൻ ശ്രമിക്കും. അതുമാത്രമേ ഇവിടെ സ്വീകരിക്കും. ഇത് കേവല ശാസ്ത്രാനുസാരണ. അങ്ങനെ സ്വീകരിക്കുന്നതിന് മുഖ്യമായി വേണ്ട കാര്യം ഇതാണ്, ശാന്തദർപ്പാഹ. ദർപ്പം പാടില്ല. ചിലർക്ക് അങ്ങനെയുണ്ട്, ഞാൻ മറ്റുള്ളവർ എഴുതി വെച്ചിരിക്കുന്നൊന്നും ഞാൻ വായിക്കത്തില്ല, എന്തുകൊണ്ട്, ഞാൻ സ്വതന്ത്രനാണ്, എൻ്റെ ബുദ്ധിക്ക് അതിനുള്ള ക്ഷമതയുണ്ട്, ഞാൻ കണ്ടുപിടിക്കും. ചിലരങ്ങനെയല്ല, ഇനി വേണ്ടി വന്നാൽ ആരെങ്കിലും എഴുതി വച്ചിരിക്കുന്നത് ഞാൻ രഹസ്യമായിട്ട് വായിക്കും, പക്ഷെ പരസ്യമായിട്ട് ആരും പറയുന്നത് ഞാൻ കേൾക്കത്തില്ല. അങ്ങനെ ദർപ്പം. അതുകൊണ്ട് ശാസ്ത്രമര്യാദയെ പിന്തുടരുന്നില്ല. പൂർവാചാര്യന്മാരുടെ വാക്കിന് അവർ ചെവി കൊടുക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ശ്രവണമില്ല, മനനം മാത്രം. ചിന്തിക്കും ഒരുപാട്. അപ്പോൾ അതൊരു വലിയ മഹത്വമായിട്ടാണ് പറയുന്നത്. ഞാനൊന്നും വായിക്കാറില്ല. അതിൻ്റെ മൂലകാരണം ഈ ദർപ്പമാണ്. അപ്പോൾ ദർപ്പമുള്ളവർ ശാസ്ത്രത്തെ അനുസരിക്കത്തില്ല, മറ്റുള്ളവർ പറയുന്നതിന് ചെവി കൊടുക്കത്തില്ല. താൻ തന്നെ എല്ലാം തുടങ്ങും, താൻ തന്നെ ആരംഭിച്ച് കണ്ടെത്തി അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. ശ്രവണത്തിൽ തന്നെ തുടങ്ങണം. ആ ശ്രവണത്തിൽ നിന്നേ മനനത്തിൽ ദൃഢതയുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ തുടങ്ങി കണ്ടെത്തുന്നത് എത്രയോ ജന്മങ്ങൾ വേണ്ടി വരും. ഇവിടെ പറയുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി തുടങ്ങി വരും തപസ്സ. അവിടെ പറഞ്ഞിട്ടുണ്ടാവും ആലോചന നടത്തി തൻ്റെ തത്വത്തെക്കുറിച്ച് ആലോചിച്ച്. അപ്പോൾ അവിടെ മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നു. അതിനുശേഷം ഈ വിഷയത്തെക്കുറിച്ച് എത്രയോ പേർ ചിന്തിച്ചു. അവർ പറഞ്ഞതാണ് ശാസ്ത്രം, ശാസ്ത്ര താല്പര്യം. അത് ദർപ്പത്തെ ഒഴിവാക്കി, ദമ്പിനെ ഒഴിവാക്കി, അഹന്തയെ ഒഴിവാക്കി, എന്താണ് തേഷാം ഒഴിവാക്കി ശാസ്ത്രത്തെ അനുസരിച്ച് കഴിഞ്ഞാൽ തേഷാം പ്രത്യക്ഷ വിഷയ ഇവ. എങ്ങനെയാണോ ഈ പ്രത്യക്ഷമായ ഈ വിഷയങ്ങൾ, ബാഹ്യമായ വിഷയങ്ങൾ എന്നുവെച്ചാൽ ശാസ്ത്രത്തിന്റെ സഹായം കൂടാതെയുള്ളതിനാണ് ഇവിടെ പ്രത്യക്ഷ വിഷയം എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, മുക്കുകൊണ്ട് മണക്കുന്നത്, അതെല്ലാം ഇതെല്ലാം പ്രത്യക്ഷ വിഷയങ്ങളാണ്, നിശ്ചിത. ഇക്കാര്യത്തിൽ ആർക്കും തർക്കം ഇല്ലല്ലോ. ഇത് വെളുപ്പാണ്, ഈ കേൾക്കുന്നത് ഇന്ന ശബ്ദമാണ്, ഈ കണ്ണുകൊണ്ട് കാണുന്നത് ഇന്ന രൂപമാണ്, ഇക്കാര്യത്തിൽ തർക്കം. അപ്പോൾ അതെങ്ങനെയാണോ പ്രത്യക്ഷ വിഷയമായിരിക്കുന്നത്, നിശ്ചിതമായിരിക്കുന്നത്, വാദവിവാദരഹിതമായിരിക്കുന്നത്, അതുപോലെ ശാസ്ത്രാർത്ഥവും ശാസ്ത്ര താല്പര്യം. അത് എന്തായാലും ശരി, ദേവതാദി വിഷയം. ദേവതാദി എന്ന് വെച്ചാൽ ദേവത, പരമാത്മാവ് തുടങ്ങിയ വിഷയങ്ങളിൽ അവർക്ക് നിശ്ചിതം, അവരെ സംബന്ധിച്ച് നിശ്ചിതമാണ്. എന്തുകൊണ്ട്? അതെല്ലാം പ്രത്യക്ഷ വിഷയമാണെന്ന് അർത്ഥം. അല്ലെങ്കിൽ പ്രത്യക്ഷ വിഷയം പോലെയാണ്. ബാഹ്യമായ പ്രത്യക്ഷ വിഷയങ്ങൾ എങ്ങനെയാണോ അതുപോലെ യാതൊരു സംശയം കൂടാതെ ബോധിച്ചിരിക്കുന്നു. ആര് ആരാണോ ശാസ്ത്ര താല്പര്യത്തെ അനുസരിക്കുന്നത്, അതിനെ പിന്തുടരുന്നത്, അതിന് തടസ്സമായിരിക്കുന്ന ദർപ്പാദി ദോഷങ്ങളെ പരിഹരിച്ചിരിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ദേവതാദികൾ ഉൾപ്പെടെയുള്ള ശാസ്ത്ര വിഷയങ്ങളിൽ യാതൊരു സംശയമില്ല. ദേവതാദി എന്ന് വെച്ചാൽ ദേവത, അധിഷ്ഠം, പരമാത്മതത്വം തുടങ്ങിയ കാര്യങ്ങൾ. ശാസ്ത്രം എന്താണോ ജീവനെ ബോധിപ്പിക്കാൻ മുഖ്യമായി പ്രാധാന്യം ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആ വിഷയങ്ങളിലൊന്നും അവർക്ക് സംശയമില്ല. അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്നത്, ജീവൻ സംസാരിയാണോ അസംസാരി, പ്രജാപതി സംസാരിയാണോ അതോ പരമാത്മാവാണോ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും സമാധാനം ഉപാധി എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിച്ചുകൊണ്ടാണ്. അതിനെ സംസാരിയാക്കുന്നത്, അതിനെ അസംസാരി ആണെന്ന് പറയുന്നതും എല്ലാം ഉപാധിയെ അംഗീകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് എന്ന് മനസ്സിലാക്കുന്നു.
1: ഓം നമശിവായ. Dear listeners of Shaivam.R Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaiva Lahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services.